പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 14 ഹൃദയഭൂമികയിലാണ്. 1923 മെയ് 14 ഇന്ത്യയിലെ നവതരംഗ സിനിമയുടെ സൃഷ്ടാക്കളിൽ പ്രമുഖനായ മൃണാൾസൻ ജന്മം കൊണ്ടിരിക്കുന്നു. 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാജ്യം ദേ നിലവിൽ വന്നിരിക്കുന്നു. 1973 മെയ് 14 അമേരിക്കയുടെ ബഹിരാകാശ പര്യവേക്ഷണ രംഗത്തെ സുപ്രധാന നേട്ടങ്ങളിലൊന്നായ സ്കൈലാബ് വിക്ഷേപിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ഒരു ഗ്രീക്ക് തത്വജ്ഞാനി തന്റെ ഒരു ശിഷ്യനോട് ഒരിക്കൽ പറഞ്ഞു, 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം നീ ചെയ്യേണ്ടതുണ്ട്. ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിന്നെ അപമാനിക്കുന്നവർക്ക്, നിന്ദിക്കുന്നവർക്ക്, അതാരായാലും ശരി തന്നെ, നീ അവർക്ക് നല്ലൊരു സംഖ്യ സമ്മാനമായി നൽകണം. നാം പണം കൊടുത്ത് വാങ്ങുന്നത് എന്തായാലും അത് നമുക്ക് നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കും. ഒരാളുടെ വളർച്ചയ്ക്ക് അയാൾ വിമർശിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം. നിന്ദിക്കപ്പെടുമ്പോൾ തന്റെ നിസ്സാരതയ്ക്ക് നേരെ, തന്റെ പൊങ്ങച്ചത്തിന്റെ പൊള്ളയായ ആവരണത്തിന് നേരെ നിസ്സംഗനായി സ്വയം നോക്കാൻ കഴിയണം. അത്തരത്തിൽ ഒരാൾക്ക് നോക്കാൻ കഴിയുമ്പോഴേ അയാൾ യഥാർത്ഥ ജ്ഞാനിയാവുകയുള്ളൂ. അവഹേളനം എവിടെ നിന്നുമുണ്ടാകാം? ശിഷ്യന്റെ കഥ പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യമാണ് മനസ്സിലെത്തുന്നത്. ഭാര്യയ്ക്ക് തന്നെ തീരെ വിലയില്ല എന്ന് പറഞ്ഞു വരുമായിരുന്ന ഒരാൾ സൈക്കോളജിസ്റ്റ് അയാളോട് കുറച്ചുനേരം സംസാരിച്ചു. അയാൾ നല്ല ധാരണയുള്ള, വായിക്കുകയും വരയ്ക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണെന്ന് സൈക്കോളജിസ്റ്റിന് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഒരു ജീനിയസ്. സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വില കൽപ്പിക്കാത്തതിനെ ഈ നിമിഷം മുതൽ നിങ്ങൾ നന്ദിയോടെ സ്മരിക്കൂ. കാരണം അവിടെ നിങ്ങൾ തരംതാഴ്ത്തപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളിൽ ഒരല്പം പോലും അഹങ്കാരം അങ്കുരിക്കാത്തതെന്ന് മനസ്സിലാക്കും. ആ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ മാത്രം മതിയാകും. ഗ്രീക്ക് തത്വജ്ഞാനി തന്റെ ശിഷ്യനോട് പറഞ്ഞതും ഏതാണ്ട് ഇതേ കാര്യം തന്നെയാണ്. അവഹേളനങ്ങൾ ഊർജം പകരാനുള്ളതാണെന്ന് മനസ്സിലാക്കും. ശിഷ്യൻ 3 വർഷം നീണ്ട പരിശീലനം കഴിഞ്ഞ് തിരിച്ചു വന്നു. തന്നെ അപമാനിച്ചവർക്കൊക്കെ 3 വർഷവും അയാൾ പ്രതിഫലം കൊടുത്ത് ശീലിച്ചിരുന്നു. ഏദൻസിലേക്ക് തിരിച്ചു വരുമ്പോൾ പ്രവേശന കവാടത്തിൽ ഒരു ജ്ഞാനി ഇരിക്കുന്നുണ്ടായിരുന്നു. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ പുച്ഛത്തോടെ സംസാരിക്കുന്നത് പതിവാക്കിയിരുന്ന ഒരു ജ്ഞാനി. ശിഷ്യൻ അവിടെ എത്തിയപ്പോഴും ജ്ഞാനി പരിഹാസവാക്കുകൾ തുടങ്ങി. പക്ഷേ ശിഷ്യൻ ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. നിന്നെ പരിഹസിക്കുമ്പോൾ നീ എന്താണ് ഒന്നുമുണ്ടാവാത്തതുപോലെ ചിരിതൂകുന്നത്? ശിഷ്യൻ പറഞ്ഞു, 3 വർഷമായി എന്നെ പരിഹസിച്ചവർക്ക്, നിന്ദിച്ചവർക്ക് ഞാൻ പ്രതിഫലം കൊടുക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഒരു പ്രതിഫലം കൂടാതെ നിങ്ങൾ എനിക്കത് സൗജന്യമായി തരുന്നു. അത് കേട്ടപാടെ ജ്ഞാനി ആ ശിഷ്യനെ മഹാജ്ഞാനികളുടെ നഗരത്തിലേക്ക് കയറ്റിവിട്ടു. അഹന്തയുടെ അവസാനത്തിലാണ് യഥാർത്ഥ ജ്ഞാനം ഇരിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അഹന്തയില്ലാത്ത മനസ്സ് അതിരില്ലാത്ത ആകാശം പോലെയാണ്.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം മാറ്റത്തിന്റെ കാറ്റ്. പ്രഭാതത്തിൽ നമ്മുടെ ജനലിലൂടെ കടന്നുവരുന്ന കാറ്റുപോലെയാണ് മാറ്റം. ചിലപ്പോൾ അത് തണുത്ത കാറ്റായി വന്ന് നമ്മളെ ഉണർത്തുന്നു. മറ്റു ചിലപ്പോൾ അതൊരു കൊടുങ്കാറ്റായി വന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാം തകർത്തെറിയുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മാറ്റമെന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ അനുവാദത്തിനായി കാത്തു നിൽക്കില്ല. നമ്മൾ പലപ്പോഴും മാറ്റങ്ങളെ ഭയപ്പെടുന്നു. നമ്മുടെ സുരക്ഷിതത്വ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ മടിക്കുന്നു. പക്ഷെ ഒരു വിത്ത് മണ്ണിനടിയിൽ കിടന്നുകൊണ്ട് അതിന്റെ പുറന്തോട് പൊട്ടിച്ചാലേ അതൊരു വലിയ മരമായി വളരുകയുള്ളൂ. അതുപോലെ നമ്മൾ മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് വളരാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിലെ ഒരു ചെറിയ മീനിന് എപ്പോഴും കടലിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ മീനിന് പുഴയിലെ ജീവിതം സുരക്ഷിതമായിരുന്നു. പുഴയിൽ അതിന് ധാരാളം ഭക്ഷണം കിട്ടിയിരുന്നു. മറ്റു മീനുകൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശിയപ്പോൾ പുഴയിലെ വെള്ളം കരകവിഞ്ഞൊഴുകി. ആ ഒഴുക്കിൽ ആ മീൻ കടലിലേക്ക് എത്തപ്പെട്ടു. ആദ്യം ആ മീൻ ഭയന്നുപോയി. പുഴയിലെ സുരക്ഷിതമായ ജീവിതം നഷ്ടപ്പെട്ടതിൽ അത് ദുഃഖിച്ചു. പക്ഷെ പതിയെ പതിയെ അത് കടലിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അത് പുതിയ മീനുകളെ കണ്ടുമുട്ടി, പുതിയ കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ആ മീനിന് മനസ്സിലായി പുഴയിൽ ജീവിച്ചപ്പോൾ അതിന് ലഭിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ കടലിലുണ്ടെന്ന്. ആ മാറ്റം അതിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവന്നു. ഈ കഥയിലെ മീനിനെ പോലെയാണ് നമ്മളും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സുരക്ഷിതത്വ മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. പക്ഷെ മാറ്റത്തിന്റെ കാറ്റ് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. മാറ്റത്തെ നമ്മൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഒന്ന്, മാറ്റത്തെ ഒരു അവസരമായി കാണുക. മാറ്റങ്ങൾ നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും പുതിയ കഴിവുകൾ നേടാനും സഹായിക്കും. രണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. മാറ്റത്തിനനുസരിച്ച് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതിനെ നമ്മൾ ഒരു വെല്ലുവിളിയായി കാണാതെ ഒരു അവസരമായി കാണുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. മാറ്റം നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ കൊണ്ടുവരൂ എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. മാറ്റത്തെ നമ്മൾ ഭയപ്പെടാതെ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാം. മാറ്റത്തിന്റെ കാറ്റ് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾക്ക് മാറ്റത്തെ ഒരു സുഹൃത്തായി കാണാം. ഈ ദിവസം നിങ്ങൾക്ക് മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തി നൽകട്ടെ. നന്ദി. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ ഒരു ചെറിയ മാറ്റം എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ, ഉത്തരം സന്തോഷം നൽകിയേക്കും.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നാളെ അബുദാബി സന്ദർശിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ആഗോള എണ്ണ വിപണികളിലെ സമ്മർദ്ദത്തിന്റെയും പശ്ചാത്തലത്തിൽ ഊർജ്ജ സുരക്ഷയ്ക്കായിരിക്കും ചർച്ചയിൽ പ്രാധാന്യം നൽകുന്നത്. 5 മാസത്തിനുള്ളിൽ മോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലെ 2-ാമത്തെ കൂടിക്കാഴ്ചയാണിത്.
0: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. അംഗരാജ്യങ്ങളിലെയും പങ്കാളി രാജ്യങ്ങളിലെയും ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇന്ന് യോഗം ചർച്ച ചെയ്തേക്കും. 2-ാം ദിവസം ബ്രിക്സ് അറ്റ് 20 പ്രതിരോധശേഷി നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്ന വിഷയത്തിലും ആഗോള ഭരണത്തിന്റെയും ബഹുമുഖ സംവിധാനത്തിന്റെയും പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലും ചർച്ചയുണ്ടാകും. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ജി ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കയുടെ അന്താരാഷ്ട്ര ബന്ധ സഹകരണ മന്ത്രി റൊണാൾഡ് ലെമോളയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെന്റ്

0: അറിയിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ഉച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും KCBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS BDS ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ടാ സീറ്റുകൾ 12ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിന്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾ

ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേര്യാചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ഓവറിൽ ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനേഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാ പഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10 പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. നിത്യസുരഭിലമായ പ്രകൃതി, നിതാന്ത സുന്ദരമായ ജീവിതം, അന്യോന്യമായ കർമ്മപദ്ധതികൾ, ഈ ലോകം ഇങ്ങനെ സമൃദ്ധസുന്ദരമായി നിലനിന്നു പോകുന്നതിൽ മനുഷ്യന്റെ കർമ്മോത്സുകതയും സ്ഥിരോത്സാഹവുമല്ലാതെ മറ്റെന്താണ്? മഞ്ഞുകാലത്ത് ഞാൻ എത്തി നിൽക്കുന്ന വനാന്തരം, രണ്ടു വഴികൾ രണ്ടു ദിക്കുകളായി പിരിഞ്ഞു പോകുന്നു. ഏതിലൂടെയാണ് ഞാൻ പോകേണ്ടത്? രണ്ടു വഴിയും തുല്യമാണ്. കണ്ണത്താ ദൂരെ നീണ്ടുപോകുന്ന കാടിന്റെ ഇരുൾച്ചകളിലേക്ക് കാണാതാകുന്ന വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ല് നിറഞ്ഞ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ ആരും അധികം നടന്നിട്ടില്ല എന്ന നിശ്ചയം. മറ്റൊരു നാളിൽ വരാമെന്നുറപ്പിച്ച് കണ്ണത്താ ദൂരത്തേക്കുള്ള വഴി ഞാൻ ഉപേക്ഷിക്കുന്നു. പുല്ലുകൾ നിറഞ്ഞ പുതിയ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നു. തിരികെ വരുമോ എന്ന ആശങ്ക ഉള്ളിൽ നിറയുന്നുവെങ്കിലും നൂറ്റാണ്ടുകൾക്കിപ്പുറം ഒരു നെടുവീർപ്പോടെ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയും. ഞാൻ തിരഞ്ഞെടുത്തത് അധികമാരും നടക്കാത്ത വഴി, എന്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും വരുത്തിയ വഴി. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന മഹാകവിയുടെ മഹോന്നതമായ വരികളാണിത്. പ്രഭാതം മുതലേ പുതിയ വഴികൾ തേടാൻ പറയുന്ന കവി, പുതിയ പന്ഥാവുകളിലൂടെ നടക്കാൻ പറയുന്ന കവി. നോക്കൂ, പ്രഭാതമായിരിക്കുന്നു, പുതിയ വഴികൾ തിരഞ്ഞെടുക്കാനുള്ള നേരമായിരിക്കുന്നു. അലസതയുടെ കമ്പളത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ, ഉണരൂ, എഴുന്നേൽക്കൂ. നമസ്തേ മലയാളത്തിൽ ആദ്യം കേൾക്കാം ഒരു പ്രഭാത ഗീതം.

പ്രഭാതമായി. കൂവക്കുടിയിൽ നിന്ന് പടിഞ്ഞാറേക്കുള്ള കാഴ്ച ഒരു കാട്ടുപക്ഷിയുടെ ചിറകുകൾക്കെന്ന പോലെ. ആകാശത്തിനിപ്പോൾ പിങ്ക് കലർന്ന ചാരനിറം. വേലിയേറ്റം കഴിഞ്ഞ് പിൻവാങ്ങുന്ന കടൽ പോലെ മരങ്ങളിൽ നിന്ന് രാത്രിയുടെ നേലുകൾ മെല്ലെ മാഞ്ഞു തുടങ്ങുന്നു. പുൽനാമ്പുകളിൽ പടർന്നുകിടക്കുന്ന ചിലന്തി വലകളിൽ മഞ്ഞുതുള്ളികൾ തൂങ്ങി നിൽക്കുന്നു. പുലരിത്തോ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിടുന്നു പ്രപഞ്ചം. ഭാരം താങ്ങാനരുതാതെ പുൽക്കൊടികൾ തലചായ്ക്കുന്നു. നിത്യവിസ്മയഭരിതയായ പ്രകൃതി. പളുങ്കു നിറമാർന്ന ചക്രവാളത്തിനപ്പുറത്തു നിന്ന് സൂര്യൻ കവിത ചൊല്ലുന്നു. കൽത്താമരകൾ പോലും വിരിഞ്ഞുപോകുന്ന സൗരസാന്നിധ്യം. ലോകം മുഴുവൻ പുതിയതാക്കപ്പെടുന്ന നിത്യവിസ്മയം. ചക്രവാളം ഒരു വജ്രക്കടൽ പോലെ കണ്ണുകൾക്ക് മുന്നിൽ സമതല ഭാവമാർന്നു നിൽക്കുന്നു. ലോകത്തിലെ പ്രഭാത സൗന്ദര്യങ്ങളിൽ കൂവക്കുടിയേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങൾ. നമസ്തേ മലയാളം തുടരുന്നു. ഇനി ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ മൂത്രത്തിന്റെ സുഗന്ധം എന്ന കഥ കേൾക്കാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ ചോദിച്ചു, നമ്മൾ എന്നാണ് അച്ഛ പുതിയ വീട്ടിലേക്ക് പോണേ? അടുത്ത ബുധനാഴ്ച. അച്ഛമ്മ നമ്മുടെ കൂടെ വരില്ല അല്ലേ? ചോദ്യം എന്നെ നിശബ്ദനാക്കി. ഞാനും ഭാര്യയും എത്ര പറഞ്ഞിട്ടും കൂടെ വരാൻ കൂട്ടാക്കുന്നില്ല അമ്മ. ഈ പഴയ വീട്ടിൽ അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ഓർക്കുമ്പോൾ നെഞ്ചു പൊടിയുന്നു. എത്ര വാശി പിടിച്ചാലും

0: അവസാനം സമ്മതിക്കുമെന്ന് കരുതിയത് വെറുതെയായി. അച്ഛ, അച്ഛമ്മ പുതിയ വീട്ടിലേക്ക് വരാത്തത് എന്താണെന്ന് എനിക്കറിയാം. മകൻ: അതങ്ങനെ നിന്നോട് വല്ലതും പറഞ്ഞോ അച്ഛമ്മ? എന്നോട് പറഞ്ഞില്ല. ഇന്ന് വടക്കേ വീട്ടിലെ ലക്ഷ്മിയമ്മ വന്നായിരുന്നു. അവരോട് പറഞ്ഞത് ഞാൻ ഒളിഞ്ഞു കേട്ടതാ. എന്താ അച്ഛമ്മ പറഞ്ഞേ? അച്ഛമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ ബാത്റൂമിലെത്തും മുമ്പേ മൂത്രം പോകുമത്രേ. രാത്രിയിൽ പതിവാത്രേ മുണ്ടിലും ചിലപ്പോൾ നിലത്തും ഒക്കെ മൂത്രമാവും. അതുകൊണ്ടാ വയ്യെന്നാലും അച്ഛമ്മയുടെ തുണി കഴുകാനും മുറി തുടയ്ക്കാനും ഒന്നും അമ്മയെ സമ്മതിക്കാത്തത്. പുതിയ വീട്ടിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചതും അതാത്രേ. എങ്ങനെയാ കുട്ടികളോട് പറയുക എന്ന് സങ്കടപ്പെട്ടു അച്ഛമ്മ. മോൻ പറയുന്നത് കേട്ട് എൻ്റെ കണ്ണു നിറഞ്ഞു. ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർത്തു. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ കിടന്നുമുള്ളമായിരുന്നു. ഞാൻ അമ്മയുടെ മുറിയിലേക്ക് കിടക്കുമായിരുന്നുള്ളൂ. എൻ്റെ കിടന്നുമുള്ളലിൻ്റെ കാര്യം വീട്ടിലാരെയും ഒരിക്കലും അറിയിച്ചിട്ടില്ല അമ്മ. കിടന്നുമുള്ളുന്ന ദിവസങ്ങളിൽ അമ്മ മറ്റുള്ളവർ ഉണരും മുൻപേ പുതുപ്പും പായയും എല്ലാം കഴുകിയിടും. ഒപ്പം എന്നെ കുളിപ്പിച്ച് വേഷം മാറ്റും. ആരെങ്കിലും ചോദിച്ചാൽ പറയും, ആ ചക്കിപ്പൂച്ച പായയിൽ ഛർദ്ദിച്ചു, അല്ലെങ്കിൽ എലിയെ പിടിച്ചുകൊണ്ടുവന്ന് കടിച്ചു തിന്നു എന്നൊക്കെ. ആ അമ്മയാണിപ്പോൾ പ്രായമായപ്പോൾ തനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് മകനോട് പറയാൻ മടിച്ച് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ പാവം അമ്മ. പിറ്റേന്ന് അമ്മ ഉണരും മുമ്പ് ഞാൻ അമ്മയുടെ മുറി തുടച്ചു. അമ്മ മാറ്റിയിട്ട തുണികൾ കഴുകിയിട്ടു. എന്നിട്ട് അമ്മ ഉണരുന്നതും കാത്ത് അമ്മയുടെ കട്ടിലിരുന്നു. കണ്ണു തുറന്ന അമ്മ പതിവില്ലാതെ എന്നെ കണ്ട് അമ്പരന്നു. ഞാൻ അമ്മയെ പിടിച്ചെണീപ്പിച്ചു. കട്ടിലിൽ കാലും തൂക്കിയിട്ടിരിക്കുന്ന അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു ഞാൻ, കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്നതുപോലെ. അമ്മ ജാള്യതയോടെ എന്താ മോനെ ഇത് എന്ന് ചോദിച്ച് എൻ്റെ തല പിടിച്ചുയർത്തി കട്ടിലിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. ഞാൻ അമ്മയുടെ മടിയിൽ ഒന്നുകൂടി മുഖമമർത്തിക്കിടന്നു. അമ്മയുടെ മുണ്ടിൽ മൂത്രമണക്കുന്നുണ്ടായിരുന്നു. എനിക്കത് മണമായല്ല, സുഗന്ധമായിട്ടാണ് തോന്നിയത്. ഞാൻ എണീറ്റ് അമ്മയെ ചേർത്ത് പിടിച്ചു. ആ നിസ്സഹായ മുഖത്ത് രണ്ട് കണ്ണീർ തടാകങ്ങൾ. ആ കവിളിൽ എൻ്റെ മുഖം ചേർത്ത് ഞാൻ പറഞ്ഞു, ബുധനാഴ്ച നമ്മുടെ പുതിയ വീട്ടിലേക്ക് അമ്മയും വരും. അമ്മയുടെ കിടന്നുമുള്ളിയായ മകനാ പറയുന്നേ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

പ്രഭാതം ജനാലകളെയെല്ലാം തുറന്നിടുന്നു. പുത്തൻ വായു വീടിനുള്ളിലേക്ക് ഒഴുകിയെത്തുന്നു. ഭാരമൊട്ടുമില്ലാത്ത താളുകൾ പോലെ ചിന്തകൾ. വെളിച്ചത്തെ വീണ്ടും വിശ്വസിക്കാൻ പഠിക്കുന്നു. ആകാശത്തിന് ഒട്ടും ധൃതിയില്ല. പുതുതായി തുടങ്ങാനുള്ള വെമ്പൽ മാത്രം. ഓരോ ചുവടും ഓരോ ഭൂമികയാണ്. ഓരോ ശ്വാസവും ഓരോ വാഗ്ദാനമാണ്. കേൾക്കൂ, പകൽ നിന്റെ പേര് വിളിക്കുന്നു. ഓടാനല്ല, വിടർന്നുല്ലസിക്കാൻ. പ്രിയതേ, എനിക്ക് നൽകാൻ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ, നീ മുന്തിരിച്ചെടിയായി വളർന്ന് എന്നെ ഈ കൊടും തണുപ്പുള്ള പ്രഭാതത്തിൽ ഒരു പുതപ്പ് പോലെ പർണകുടീരമൊരുക്കുമോ? അതോ നക്ഷത്രങ്ങളിലും മണൽപ്പരുപ്പുകളിലും പാദങ്ങളമർത്തി ലോകത്തിന്റെ അറ്റത്ത് നിന്ന് നീ എന്നിലേക്ക് ഓടിയണയുമോ? ഒരു ഗാനനർച്ചരി പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കൽഹാരസുന്ദരമായ ഒരു ഗാനസമ്മോഹനത.

ആരവവും ബഹളവുമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് കമ്പനി മുക്കിലെ ഒരു പ്രഭാതം പഞ്ചായത്ത് കിണറിനരികിൽ ആര് നട്ടതാണെന്നറിയാതെ വളർന്ന് തഴച്ചു നിന്ന ഒരു റോസാ ചെടിയുണ്ടായിരുന്നു. ഒരു പൂവെങ്കിലും ഇല്ലാത്ത ദിവസങ്ങൾ കുറവ്. യാഗോയുടെ റോസയെ അത് ഓർമ്മിപ്പിക്കും. ഒരു ഐതിഹ്യം പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു റോസാ ചെടി, സിംഹാസനങ്ങളിലെ ഇതളുകളോ കാനോ രക്തസാക്ഷികൾക്ക് മുള്ളുകളാകാനോ അതിന് കഴിയില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യമില്ല. എന്നാലോ വിലക്കപ്പെട്ടതുമല്ല. കിഴക്കൻ കാറ്റ് രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു മൃദുലമായ തെന്നലായി അവിടെ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ട്. പുലരിയുടെ വെളിച്ചം കുളിക്കാനിറങ്ങുന്ന കുളത്തിനപ്പുറം ഒരു പൂന്തോട്ടത്തിലെ അവസാനത്തെ പോരാളിയായി നിലകൊള്ളുന്ന റോസാപുഷ്പം ഓർമ്മയിൽ ഒരിക്കലും വാടാതെ നിൽക്കുന്നു, ഒരു ചുവന്ന കവിത പോലെ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയാകർഷകമായ ഒരു കവിത.

വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുനസന്ധ്യയിൽ.

0: ദ്വാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീഹൃദയത്തിൽ ഉന്മാദമുണർത്തുമാ മോഹന ഗോപാംഗഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആറു ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള രണ്ടാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും

0: വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് യു ജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ സിബിഐ അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റു 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26-ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2ാം വട്ടം അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24-ന് ശേഷവും സിബിഐയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക, മുനിസിപ്പൽ, കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ സിബിഐക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86ഉം ആൺകുട്ടികളേത് 82.13ഉമാണ്. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ 2 വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 kg സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 kg ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 runs വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 4 നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലെബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
3: ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഓമന മാമി വീട്ടിൽ വരുന്നത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവർ തമ്മിൽ പ്രത്യേകമായൊരു ആത്മബന്ധമുണ്ടായിരുന്നു. എന്നാൽ അവർ രണ്ടാളും നന്നായി നുണ പറയുകയാണെന്നായിരുന്നു മാധവി അമ്മൂമ്മയുടെ പക്ഷം. അവസരം കിട്ടിയാൽ സമയം പോലും പോകുന്നതറിയാതെ നിന്ന് സംസാരിക്കുന്ന എത്രയോ സ്ത്രീകൾ എന്റെ നാട്ടിലുണ്ടായിരുന്നു. വഴിവക്കിൽ നിന്നായാലും മണിക്കൂറുകൾ അവർ സംസാരിക്കും. എന്തോന്നാണ് ഇത്ര പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു ദിവസം ഷിബു എന്നോട് ചോദിച്ചു, ആശയും സൂര്യയും 5 മണിവരെ ഒരു ഓഫീസിൽ ജോലി ചെയ്തിട്ടാണ് അവരവരുടെ വീടുകളിൽ പോകുന്നത്. എന്നിട്ട് വൈകുന്നേരം 7 മണി മുതൽ 10 മണിവരെ ഇവർ ഫോണിലൂടെ എന്തോന്ന് പറയുന്നത്. ആശയും സൂര്യയും മാത്രമല്ല, അമ്മയും പ്രസന്ന ചേച്ചിയും പരസ്പരം കണ്ടാലും മണിക്കൂറുകൾ നീണ്ടുപോകുന്ന സംസാരം ഉണ്ടാകും. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ. എന്തെല്ലാം പറയാനുണ്ട്, ആരെയൊക്കെയോ കുറിച്ചെല്ലാം പറയാനുണ്ട്. ഞാൻ ഒരിക്കൽ ആശയോട് ചോദിച്ചു, നിങ്ങൾ ഒരേ വിഷയമാണോ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേട്ട ആശയ്ക്ക് ചിരി വന്നു. കൊള്ളാം, ഒരേ കാര്യമോ? ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും, അതിന് തുടർച്ച എന്തിന്? ഒന്നിൽ നിന്ന് മറ്റൊന്ന്, പിന്നെ വേറൊന്ന്, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു രസമാണ്. ശരിയാണ്, അമ്മയും ഓമന മാമിയും ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ആരുടെയോ കല്യാണം, എവിടത്തെയോ പാലുകാച്ചൽ, ആരോ വാങ്ങിയ സാരി, കുഞ്ഞു പ്രായമായപ്പോ ബേബി ചേച്ചി വരാത്തത്, ശോഭന കൊണ്ടുവന്ന പാവാട വെട്ടിത്തച്ചത്, മനോഹരൻ വസ്തുവിറ്റത്, മാഞ്ഞാലിക്കുളത്തുള്ള ലീല ചേച്ചിയുടെ മോള് കൂടെ ജോലി ചെയ്ത പ്യൂണിന്റെ കൂടെ ഇറങ്ങിപ്പോയത്, ഗൾഫിൽ തമ്പിക്കുട്ടന് വേറെ ഭാര്യയും മക്കളും ഉള്ളത്, കിടപ്പിലായിപ്പോയ ഭാസ്കര മാമനെ അങ്ങേരെ ഭാര്യ അന്വേഷിക്കാത്തത്, വനജ അവളുടെ ഭർത്താവിനെ ഉരുക്കിപ്പെറുക്കിക്കൊണ്ട് നടക്കുന്നത്, സുമതി കെട്ടാതെ നിൽക്കുന്നത് ദിവാകരന്റെ ശാപം കൊണ്ടാണെന്നതെന്നു തുടങ്ങി 100 വർത്തമാനങ്ങൾ. വീട്ടിലുള്ള മിക്കവാറും പുരുഷന്മാരുടെ പരാതി പെണ്ണുങ്ങൾ തമ്മിൽ കണ്ടാൽ പിന്നെ നമ്മൾക്ക് ദാഹിച്ച വെള്ളം കിട്ടില്ല എന്നാണ്. കാര്യം ശരിയായിരുന്നു. ഓമന മാമി വീട്ടിൽ വരുന്ന

ദിവസങ്ങളിൽ മോരും ചമ്മന്തിയുമേ ഉച്ചയ്ക്ക് കഴിക്കാവുണ്ടാവൂ, ഒട്ടും സമയം കിട്ടിയില്ല എന്ന് പരാതി. സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്ത്രീകൾ തമ്മിലുള്ള തുറന്ന സംഭാഷണങ്ങളും സൗഹൃദങ്ങളും വെറുമൊരു മാനസിക ആശ്വാസം മാത്രമല്ല, മറിച്ച് അതൊരു വലിയ ജൈവിക പ്രക്രിയയാണ്.

വിഷമങ്ങൾ ഉറ്റ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിലെ സമ്മർദ്ദനില കേവലം തോന്നലുകളിൽ മാത്രമല്ല ശാരീരികമായ അളവുകളിൽ തന്നെ കുറയുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. പുരുഷന്മാരിൽ സാധാരണയായി കണ്ടുവരുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അഥവാ ഒന്നുകിൽ പോരാടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന പ്രതികരണത്തിന് പകരം സ്ത്രീകൾ സമ്മർദ്ദ സമയങ്ങളിൽ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനുമാണ് ജൈവികമായി താൽപര്യപ്പെടുന്നത്. ഇതിനെയാണ് ശാസ്ത്രം ടെൻറ്റ് ആൻഡ് ബീ ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ സ്ത്രീകളുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ വൻ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ബന്ധങ്ങൾ ദൃഢമാക്കാനും സുരക്ഷിത ബോധം നൽകാനും സഹായിക്കുന്ന ഈ ഹോർമോണിനെ ലവ് ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടെ ശരീരത്തിലെ പ്രധാന സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയാൻ തുടങ്ങുന്നു. ഇത് ഉയർന്ന ജാഗ്രതയിലായിരുന്ന നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് മനസ്സ് തുറക്കുന്നത് കേവലം ഭാരമിറക്കി വയ്ക്കലല്ല, മറിച്ച് ശരീരത്തെ തന്നെ പുനഃക്രമീകരിക്കാനുള്ള ഒരു സ്വാഭാവിക മാർഗമാണ്. വിശ്വാസവും സുരക്ഷിതത്വവും ഉറപ്പുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളിലാണ് ഈ പ്രഭാവം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത്. താൻ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം തലച്ചോറിലെത്തുമ്പോൾ തന്നെ സമ്മർദ്ദ സിഗ്നലുകളുടെ തീവ്രത കുറയുന്നു. ഇത്തരം ഇടപെടലുകൾ തുടർച്ചയായി ഉണ്ടാകുന്നത് നാഡീവ്യൂഹത്തെ സമ്മർദ്ദത്തിൽ നിന്ന് വേഗത്തിൽ തിരിച്ചുവരാൻ പ്രാപ്തമാക്കുന്നു. ചുരുക്കത്തിൽ, സ്ത്രീ സൗഹൃദങ്ങൾ എന്നത് കേവലം സാമൂഹികമായ ഒന്നല്ല, മറിച്ച് പ്രകൃതി തന്നെ അവർക്കായി നൽകിയിട്ടുള്ള ഒരു ജൈവിക സുരക്ഷാ സംവിധാനമാണ്. സ്ത്രീകളുടെ ഈ പ്രത്യേക രീതിയെക്കുറിച്ച് കാലിഫോർണിയ സർവകലാശാലയിലെ പ്രശസ്ത മനഃശാസ്ത്രജ്ഞയായ ഷെല്ലി ടെയ്ലർ നടത്തിയ പഠനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പുരുഷന്മാരുടെ സമ്മർദ്ദ പ്രതികരണങ്ങളെക്കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞർ പലപ്പോഴും സ്ത്രീകളുടെ ഈ കെയറിംഗ് സ്വഭാവത്തെ അവഗണിച്ചിരുന്നു. എന്നാൽ സ്ത്രീകൾ സമ്മർദ്ദമുണ്ടാകുമ്പോൾ മക്കളെയോ പ്രിയപ്പെട്ടവരെയോ ചേർത്ത് പിടിക്കാനോ സുഹൃത്തുക്കളുമായി സംസാരിക്കാനോ ശ്രമിക്കുന്നത് ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ പ്രവർത്തന ഫലമാണെന്ന് ഷെല്ലി ടെയ്ലർ കണ്ടെത്തി. ഇത് സ്ത്രീകളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ തമ്മിലുള്ള വർത്തമാനങ്ങളെ ഗോസിപ്പ് എന്ന് വിളിച്ചു തള്ളുന്നവർ കാണാതെ പോകുന്നത് ഇതിനു പിന്നിലെ വലിയൊരു ആരോഗ്യ രഹസ്യമാണ്. ഒരു സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുമ്പോഴോ നേരിട്ട് കാണുമ്പോഴോ സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഈ ഹോർമോൺ മാറ്റങ്ങൾ അൽഷിമേഴ്സ് പോലുള്ള വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ പോലും തടയാൻ സഹായിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. സാമൂഹികമായ പിന്തുണയുള്ള സ്ത്രീകളിൽ ആയുർദൈർഘ്യം കൂടുതലായി കണ്ടുവരുന്നതിന്റെ പ്രധാന കാരണവും ഈ സൗഹൃദ ഔഷധം തന്നെയാണ്.

മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് സ്ത്രീകളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ആർത്തവ വിരാമ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സഹായിക്കും. ആ സമയങ്ങളിൽ അനുഭവപ്പെടുന്ന ഉത്കണ്ഠയും ദേഷ്യവും നിയന്ത്രിക്കാൻ സുഹൃത്തുക്കളുമായുള്ള സംഭാഷണങ്ങൾ വലിയൊരു പരിധിവരെ സഹായിക്കുന്നു. പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് സംഭാഷണങ്ങളിലൂടെ വൈകാരികമായ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ കഴിയുന്നത് അവരുടെ തലച്ചോറിന്റെ പ്രത്യേക ഘടന കൊണ്ടുകൂടിയാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും സ്ത്രീകൾ സ്വന്തം സൗഹൃദങ്ങൾക്കായി സമയം കണ്ടെത്താറില്ല. കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങളും ജോലിയും കാരണം അവർ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ സ്വന്തം ആരോഗ്യത്തിനായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ സമയം മാറ്റിവെക്കുന്നത് വലിയൊരു നിക്ഷേപമാണ്. അല്ലെങ്കിൽ ആശയും സൂര്യയും പോലെ രാത്രികളിൽ ഫോണിലൂടെ സൗഹൃദം പങ്കുവയ്ക്കട്ടെ. ഇത് കൂടുതൽ ഊർജസ്വലരാക്കാനും വിഷാദരോഗം പോലുള്ള അവസ്ഥകളെ പ്രതിരോധിക്കാനും സഹായിക്കും. ഓരോ സംഭാഷണവും നിങ്ങളുടെ മസ്തിഷ്കത്തിന് നൽകുന്ന ഒരു ചെറിയ വിശ്രമമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സന്ദേശങ്ങൾ അയക്കുന്നതിനേക്കാൾ ഒരാളുടെ ശബ്ദം കേൾക്കുന്നത്

നേരിട്ട് കാണുന്നതിനോ ആണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. നേരിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് ഓക്സിറ്റോസിൻ ഹോർമോണുകൾ കൂടുതൽ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം കേവലം വൈകാരികമല്ല, അത് നിങ്ങളുടെ കോശങ്ങളിൽ വരെ എത്തുന്ന മാറ്റമാണ്. പ്രകൃതി സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ഈ പ്രത്യേക കഴിവിനെ തിരിച്ചറിയുകയും അത് ആരോഗ്യത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. അതുകൊണ്ട് ഷിബുവിനോട് പറയാനുള്ളത്, ആശയും സൂര്യയും 10 മണിവരെയല്ല, വെളുക്കും വരെ ഫോണിൽ സംസാരിച്ചുകൊള്ളട്ടെ, പരാതി പറയണ്ട. അമ്മയും ഓമനമാമിയും നാട്ടുകാര്യങ്ങളെല്ലാം പറഞ്ഞ് സമയം പോക്കട്ടെ. സ്ത്രീ സൗഹൃദങ്ങളുടെ പെരുമ സമ്പന്നമാകട്ടെ. കാരണം ആ സൗഹൃദങ്ങൾ വെറുമൊരു കൂട്ടമല്ല, മറിച്ച് അത് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണെന്ന് ഓർക്കുക. ഓരോ സ്ത്രീക്കും തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും കഴിയുന്ന സുരക്ഷിതമായ ഇടങ്ങളുണ്ടാകട്ടെ. അത് കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും. മനസ്സ് തുറക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാവലായി പ്രവർത്തിക്കുന്നു. ഓരോ നിമിഷവും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ ഇത്തരം കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: കേൾക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട്? നിന്റെ വാക്കുകൾക്ക് മാമ്പഴത്തിന്റെ മധുരമുള്ളതുകൊണ്ട്, അവയെന്റെ ആത്മഹൃദങ്ങളെ വീണ്ടും മിടിപ്പിക്കുന്നതുകൊണ്ട്, അലസതയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുന്നതുകൊണ്ട്, ഉന്മേഷത്തിന്റെ പൂക്കൾ വിരിയിക്കുന്നതുകൊണ്ട്, സമാശ്വാസത്തിന്റെ ഇളം കാറ്റായി അതെന്നിൽ വീശുന്നതുകൊണ്ട്, നിറങ്ങളുടെ സമൃദ്ധിയിലേക്ക് അതെന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട്. സുഹൃത്തെ, നിന്റെ വാക്കുകൾ മരണമില്ലാത്ത മനസ്സുകൾ, കേൾക്കുവാൻ ചാരുതയാർന്ന അക്ഷര തൽപ്പജങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഭാരങ്ങൾ പങ്കിടുക എന്ന വിഷയമാണ് ഇന്ന് തളിരിലയിൽ. ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുമക്കാനുള്ള ഭാരമല്ല, മറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഭാരമാണ്. നമ്മുടെ മാനസികമായ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ഭയങ്ങൾ എന്നിവയെല്ലാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടാവാം. ജോലിയുടെ ഭാരം, കുടുംബത്തിന്റെ ഭാരം, സാമ്പത്തിക ഭാരം, മാനസികമായ ഭാരം. ഈ ഭാരങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചുമക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു. നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല, നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടാൻ മടിക്കുന്നു. ഞാൻ എന്റെ ഭാരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിട്ടാൽ അവർ എന്നെ ഒരു ദുർബലനായി കാണുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ ആ ചിന്ത തെറ്റാണ്. ഭാരങ്ങൾ പങ്കിടുന്നത് നമ്മുടെ ശക്തിയുടെ ലക്ഷണമാണ്. ഭാരങ്ങൾ പങ്കിടാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു സുഹൃത്തിനോടോ സംസാരിക്കുക. സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് സമാധാനം നൽകുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ വെന്റിലേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാരങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവരോട് സെന്റിലേഷൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാരങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവരോട് സഹായം ആവശ്യപ്പെടുക. കുടുംബാംഗങ്ങൾക്ക് കൂടി പങ്കിട്ടുകൊടുക്കുക. മറ്റുള്ളവരുടെ ഭാരങ്ങൾ പങ്കിടാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നു. നിങ്ങളുടെ ഭാരങ്ങൾ കുറയ്ക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. അത് ജോലിയുടെ ഭാരമാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അത് സാമ്പത്തിക ഭാരമാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ഭാരങ്ങൾ പങ്കിടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഓർക്കുക, ഭാരങ്ങൾ പങ്കിടുന്നത് നിങ്ങളുടെ ശക്തിയുടെ ലക്ഷണമാണ്. നിങ്ങളുടെ

നമസ്തേ മലയാളം തുടരുന്നു. തൊടിയിൽ നിന്ന് തിരിച്ചു കയറാൻ അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും അനുവദിക്കാതെ തിരികെ പിടിച്ചു വലിക്കുന്ന തൊട്ടാവാടി ചെടികളെ പോലെയാണ് ചില പാട്ടുകൾ. വിടില്ല, എത്ര കേട്ടാലും മടുക്കിൽ നിന്ന് മാത്രമല്ല മതി വരികയുമില്ല. മനസ്സിന്റെ മച്ചകങ്ങളിൽ ആവർത്തനം കൊണ്ട് വിരസമാകാത്ത കമ്പനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം രണ്ട് നക്ഷത്രഗീതികൾ.

നമസ്തേ മലയാളം തുടരുന്നു. ചിതൽ നനച്ചുകൊണ്ട് ഒട്ടിച്ചുവച്ച ഒരു മണ്ണുവീട്, ജാലകങ്ങളോ വാതിലുകളോ ഇല്ലാത്ത ഒരു മണ്ണുവീട്. അതിന്റെ ചായ്പിൽ ചേക്കേറുന്ന സൂര്യന് ഇപ്പോൾ ദേവമുഖമല്ല, നനഞ്ഞ മണ്ണ് ഇടിഞ്ഞു വീഴാതെ ഉണക്കിയെടുക്കുന്ന ഒരു തോഴന്റെ സൗമ്യഭാവമാണ്. തീരത്തിനും തിരക്കുമിടയിലെ മണലിൽ കുസൃതി തോറ്റിയെടുക്കുന്ന കളിത്തോഴിയെ പോലെ അവൻ എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കുന്നു. ഈണം കനത്തു നിൽക്കുന്ന ഒരു വെയിൽ പകുതി, ആത്മഹൃദങ്ങളിൽ അലിഞ്ഞു ചേരുന്ന വാക്കുകളുടെ നിലാപൂക്കൾ, കടലാസു ചെടിക്ക് പോലും കരളിൽ ചോരപ്പൊടിപ്പുണ്ടാക്കാൻ പോന്ന പതലാവണ്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഗിരീഷ് പത്തഞ്ചേരിയുടെ വിരൽ സ്പർശത്താൽ പൗർണമിയായി തീർന്ന ഒരു ഗാനഗന്ധർവഗരിമ.

തേൻനിറമുള്ള സ്വർണപ്രഭ പോലെ പുലരി പെയ്തിറങ്ങുന്നു. രാത്രിക്ക് തടയാനാവാത്ത മൃദുവായ ഒരു ഊഷ്മളത, അതിന്റെ വെളിച്ചം ഒരു ചിത്രകാരന്റെ കരങ്ങൾ പോലെ ഭൂമിയിലാകെ ജീവന്റെ നിറങ്ങൾ ചാലിക്കുന്നു. ആകാരം ഒരു സംഗീതത്തിന്റെ ആദ്യരാഗം പോലെ അവിടെ സ്വപ്നങ്ങളും വെളിച്ചവും ഒരുമിച്ച് നടക്കുന്നു. ഇളം കാറ്റ് ഒരു കാമുകന്റെ നേർത്ത നിശ്വാസം പോലെ ഉണരുന്ന വാനിൽ മേഘങ്ങളുടെ സല്ലാപങ്ങൾ കേൾക്കാം. കരുണാസായ റേഡിയോയിൽ ഇനി നൊസ്റ്റാൾജിയ, പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: പച്ചളയോ കല്ലോ മണ്ണോ അനന്തമായ കടലോ പോലും മരണമെന്ന നിഴലിനു മുന്നിൽ തോറ്റുപോകുമ്പോൾ പൂവിനേക്കാൾ കരുത്തില്ലാത്ത സൗന്ദര്യത്തിന് എങ്ങനെയാവാം കാലത്തിന്റെ ഈ സംഹാര താണ്ഡവത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാവുക? പാറക്കെട്ടുകൾ പോലും തകർന്നു പോവുകയും ഉറപ്പുള്ള ഉരുക്കുവാതിലുകൾ കാലപ്പഴക്കത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ പുലർകാലത്തെ തേനൂറുന്ന നിശ്വാസം പോലെ മൃദുവായ ഈ വാക്കുകൾക്ക് നാശത്തിന്റെ ഈ ആക്രമണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക? കാലത്തിന്റെ പേടകത്തിൽ നിന്ന് അതിലെ വലിയ രത്നത്തെ എവിടെ ഒളിപ്പിക്കും? നാടകമേ ഉലകം, അതോ ഉലകമേ നാടകമോ? തിരശീല ഉയരുകയായി. അവതരണ ഗാനങ്ങൾ അമ്പരത്തെ ചുവപ്പിക്കുന്നു. പുത്തൻ ഉഷസ്സുകൾ, പുതിയ കുതിപ്പുകൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചലച്ചിത്ര ഭാഷ്യം.
1: രവി,
2: കിടന്ന് കൂവൺട്ര, ഞാനിവിടെ ഉണ്ട്.
1: എടാ മടിയൻ ശങ്കു, എന്റെ തൊട്ട് പിന്നാലെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് നാണമില്ലല്ലടാ. ആസനത്തിൽ വെയിൽ ഉദിക്കുന്നവരെ കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? എന്തിനാ ഈ എക്സസൈസ് എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തത്?
2: എടാ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗത്തിലെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്തു കയറി യാത്ര ചെയ്തിരുന്നു. ശരിയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! മോട്ടോർ വാഹനങ്ങൾ, എയ്റോപ്ലെയിൻ, റോക്കറ്റ്. എന്തിന്? ഇന്ത്യ പൊക്രാലിൽ ന്യൂക്ലിയർ ബോംബ് വരെ പൊട്ടിച്ചില്ലടാ. എന്നിട്ടും ഈ കോവറുകൾ ഇതിനെ പുറത്തു കയറി കൊച്ചു കുഴപ്പാൻ കാലത്ത് അതിലിട്ട് ഇങ്ങനെ തേരാപാര ഓടിക്കുന്നത്, ഇതിനു മാറി പ്രിമിറ്റീവ് ഏർപ്പാടാ. എടാ, എക്സൈസിന് വേറെ എന്തെല്ലാം വഴികളുണ്ട്?
1: അല്ലേലും നിനക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോടാ. രാവിലെ അണ്ണാക്കിലോട്ട് രണ്ടു കൂടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാണല്ലോ നീ ജീവിച്ചു
2: പോകുന്നത്. നാക്കിനെ തള്ളി പറയരുത്. മാർക്ക് ആന്റണി കേട്ടത്തിന്റെ നീ ഒരൊറ്റ പ്രസംഗം കൊണ്ട് അങ്ങനെ റോമാക്കാരെ മുഴുവൻ തിരിച്ചുവിട്ടത്.
1: അത് മാർക്ക് ആന്റണി, ഇത് വെറും നാക്ക് ആന്റണി. എടാ, എന്റെ റാംബോ നിന്നെ പോലൊരു മടിയനായി പോകല്ലടാ. ഒരു രണ്ട് റൗണ്ട് അതിന്റെ പുറത്ത് റൈഡ് ചെയ്തേച്ചങ്ങളാ, ഞാൻ പോവാ.
3: ഓ, ആ കുതിര എന്ത് മഹാബാബാണോ ചെയ്തത്!
2: ഒരു കിൻഡൽ വെയിറ്റ് ആ പഹേന്. പോണത് കണ്ടില്ലേ, ഒരു കുതിര, അതിന്റെ പുറത്ത് വേറൊരു കുതിര.
4: ഹലോ, ഒരു കൊറിയറുണ്ട്.
5: ഹലോ, ഒരു നമസ്കാരമുണ്ട്.
4: ഒരു കൊറിയറിൽ നിന്ന്.
5: ആ, നമസ്കാരം. നിന്ന്
4: ഇതല്ലേ ബദലഹേം എസ്റ്റേറ്റ്?
5: പുറത്ത് ബോർഡ് വെച്ചിരിക്കണ്ടില്ലേ?
4: അതെനിക്ക് മനസ്സിലായി. ഇതിനെ ബദലഹേം എസ്റ്റേറ്റ് എന്നല്ല പേരിടുന്നത്, വല്ല ഗാഗുൽ താമരാന്ന് കേട്ടണം. എന്തൊരു കേട്ടോടോ, മനുഷ്യന്റെ ഊപ്പാടളി.
5: ഒരുപാട് അളികയോ? തന്നെ ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ
4: പിന്നെ ഈ കൊറിയർ അവിടെ നിന്ന് നടന്നു വരൂ. ആരെ രവിശങ്കർ?
5: അയാം മോനായി.
4: പണ്ട് മോനായിരുന്ന?
5: എടോ, എന്റെ അച്ഛന് മോനായി, അപ്പൊ ഞാൻ മോനായി.
4: വെരി ഗുഡ്. ഞാൻ ഈ രവിശങ്കർ ആരാന്ന് ചോദിച്ചത്.
5: താനാദ്യം ഞാനാരെന്ന് മനസ്സിലാക്കി, പിന്നെയല്ലേ രവിശങ്കർ.
4: അതെനിക്ക് മനസ്സിലായി. ആ ചായക്കടക്കാരൻ ചക്കൻ പറഞ്ഞു.
5: എന്ത് പറഞ്ഞു?
4: ഒരു കരിമന്തി ഇവിടുത്തെ കാര്യസ്ഥനാണ്.
5: എടോ കൊറിയേ, ഐ എം മോനായി, മാനേജർ ഓഫ് ബദലഹേം എസ്റ്റേറ്റ്.
4: എന്തോ ആഴകാലങ്ങളാട്ടെ, ഇതങ്ങോട്ട് ഒപ്പിട്ട് ഈ സാധനം വാങ്ങിക്കും.
5: എന്തത്? ഇതങ്ങനെ ഇവിടെ വാങ്ങിച്ചു നോക്കാൻ പറ്റില്ല.
4: രവിശങ്കർ, ബദലഹേം എസ്റ്റേറ്റ്, ചന്ദ്രഗിരി. ഈ അഡ്രസ് കറക്റ്റ് അല്ല.
5: അഡ്രസ് കറക്റ്റ് ആണ്, പക്ഷെ ആള് കറക്റ്റ് അല്ല. ഈ രവിശങ്കർ,
4: അതിനെ എനിക്കൊല്ലം ചെയ്യാൻ പറ്റുമോ? പുള്ളിക്കാരനോട് വിളി, ഞങ്ങൾ തമ്മിൽ ഡീലുള്ള.
5: എടോ, ഈ ഫാം എന്റെ ബോസ് മിസ്റ്റർ ഡെന്നിസ് സാറിന്റെയാ. ഈ പറഞ്ഞ രവിശങ്കറും ഡെന്നിസ് സാറും തമ്മിൽ കേട്ടപ്പോഴേ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ അയാൾക്ക് വരുന്ന പാർസൽ മുഴുവൻ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇതിനകത്ത് വല്ല ബോംബണിയല്ലോ?
4: ബോംബണി പൊട്ടുമറിയല്ലോ.
5: എന്റെ ചേട്ടത്തിൽ എറ പൊട്ടിച്ചാൽ നിനക്ക് മനസ്സിലാവട്ടെ ഞാൻ പൊട്ടിച്ചാന്ന്. ഇതെന്ത്
4: പൂച്ചാരിട്ടാ? ഞാനാ മടവിലെ കട്ടലു
1: ചട്ടുന്നു.
5: സാറേ, അയാൾ കാലത്ത് തന്നെ വന്നെന്തോ ചോറിയാണ് ചോറിയാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്താ ചുറ്റിക്കളി കേസാ?
4: ഐ ആം ഫ്രം ഡയാന കൊറിയേഴ്സ്. ഒരുപാട് ദൂരം യാത്രയാണ് സാർ ഞാൻ വരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് ഏരിയ സർവീസ് ഇല്ല. ഇത് സോണൽ ഓഫീസിൽ നിന്ന് ബ്രാഞ്ച് ഓഫീസിലേക്കും അവിടെ നിന്ന് സബ് ഓഫീസിലേക്കും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ വന്ന് കേസാ സാർ. ഈ പൂച്ചക്കുട്ടി ജീവനോട് എത്തിക്കണമെന്ന്. ഐ ഗോഡ്സ് ഗ്രേസ്, എന്നോട് എത്തിയത് സാർ.
6: വാ, കിട്ടും.
4: മൈ ഗുഡ്നസ്, ഇതാർക്ക് അറിയിച്ച രവിശങ്കറിന്?
5: മോനായി പറഞ്ഞേക്ക്, രവി സാറിന് പട്ടിന് രൂപത്തിലും പൂച്ചാട് രൂപത്തിലും ഓരോ സാധനങ്ങൾ വരുന്നത്. ഇത് ഏറ്റെടുക്കുന്ന അവസാനം പുലിപാലാവും.
1: ഇതെങ്ങനെയാണ് പുലിപാലാവുന്നത്? ഇത് പൂച്ചപാലല്ലേ. ഇത് ഞാൻ പിടിച്ചോളാം. ആരോട് ചോദിച്ചതായി ഗൗൺ എടുത്തിട്ട്?
5: ഇന്നലെ രാത്രി തണുപ്പ് അതുകൊണ്ട് എടുത്തിട്ടാ.
1: നീ അയാൾക്ക് ഒരു 100 ഓക്കെ, 100 and 50.
4: ഇല നക്കിയ പട്ടിയുടെ കിരുനക്കല്ലേട്ടാ.
5: ഇലയിലും എല്ലാം നക്കാണ്ടായിട്ട് വേണ്ട നിന്റെ കിരുനക്കാൻ.
7: എവിടെ നിന്നു വന്നു നീ, എവിടേക്കു പോകുന്നു നീ?
5: എന്താ നല്ല ഫേസ് കട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ?
2: ആഹാ, നിന്റെ അതേ മുഖച്ചായ. ഇതിപ്പോ എവിടെ നിന്ന് ചാടി?
1: നിനക്കൊരു ഐഡിയ ഇല്ല?
2: അയച്ചാളുടെ ബ്രഹ്മഡ്രസ് പെട്ടിപ്പുറത്തുണ്ടാവുമല്ലോ.
5: ആ പെട്ടിപ്പുറത്തു ഒരു പട്ടി അടിച്ചെടുത്തുണ്ട് പോയി.
2: മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടുവടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കനാ.
5: ഞാൻ ചിരിച്ചോണ്ടെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ
2: മതി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ വേണം, എന്നാലെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും.
5: ഒറ്റക്ക്
1: നീ ടെൻഷൻ അടിക്കാറ, ആരെങ്കിലും ഫൂളാക്കാൻ ചെയ്തോ?
5: സാർ ഈ മെയ് മാസത്തിൽ ഏപ്രിൽ ഫുൾ ഉണ്ടോ?
1: ഏയ് ഏപ്രിൽ ഫുള്ളിന് ജൂൺ മാസത്തിലല്ലേ ഉള്ളൂ. പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണം, ഈ പ്രശ്നം ഞങ്ങൾ കൈകാര്യം ചെയ്യാം.
5: താങ്ക്സ്.
1: സത്യം പറ, വല്ല റൊമാന്റിക് ലൈനും ആണ്, വല്ല ദൂതും ഹംസത്തിന് പകരം പൂച്ച ദൂത്.
5: പിന്നെ ഹംസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ച, ഉച്ചയ്ക്ക് തിന്നാൻ ചിക്കൻ വേണമെങ്കിൽ പോയി മേടിച്ചോണ്ട് വരണം.
6: ഒഴിവുകാലം വരുന്നു, എന്റെ സുന്ദരൻ മുറച്ചെറുക്കൻ പൂച്ച നിന്നെ. മറ്റ് മുറക്കുറിഞ്ഞികൾ അറിയാതെ ആദ്യം ഓടിയെത്തിയ താങ്ക്സ് ടു ദ കൊറിയർ സർവീസ് ബ്രാക്കറ്റിൽ. ഈ കുറഞ്ഞ മനസ്സിലായോ നിനക്ക്? ഉത്തരമറിയാൻ ഞാൻ വരുന്നു. യെസ് മാൻ, ഐ എം കമ്മിങ്. എടാ ചങ്കുവേ, ഇത് ലൈൻ, ഹൈ പവർ എക്സ്ട്രാ ടെൻഷൻ ലൈൻ.
2: എന്നാലും ഏത് കുരിശാടത്? ഞാൻ വരുന്നു ഒഴിവുകാലം, എങ്ങോട്ട് വരുന്ന കാര്യം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
1: നിനക്ക് എത്ര അമ്മാവന്മാരാ?
2: അഞ്ച്.
1: അവർക്കെല്ലാവർക്കും കൂടെ എത്ര പെൺമക്കളാ?
2: പന്ത്രണ്ട്. അതിലൊരു അഞ്ചെണ്ണം വലുതാ.
1: എന്ന് വെച്ചാ കെട്ടുപ്രായം എത്തിയത്? ആ അതിലൊരുത്ത് നിന്നെ പ്രേമിക്കുന്നു, നീ അറിഞ്ഞോ അറിയാതെ.
2: എനിക്കൊരു പുല്ലുകളില്ല, എനിക്ക് ആരോടൊരു പ്രേമവുമില്ല. ഇതൊക്കെ ആ പിള്ളേരുടെ വെറുതെയൊരു വട്ട്.
1: അത് നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇതിൽ വല്ല ക്ലൂവും കാണും. പ്രേമത്തിന് പറ്റിയ ഏറ്റവും നല്ല സിമ്പലാണ് പൂച്ച. ഒരു തരം കണ്ണടച്ച പാലുടിക്കലാണല്ലോ ഇതിന്റെ ആദ്യത്തെ സ്റ്റേജ്.
2: ചൈന ഭാഷയാ, പെണ്ണിയിലിപ്പോ ചൈനക്കാരി ആയിരിക്കോ?
1: ഇതാതല്ലടാ കാസറ്റ് കുരുങ്ങിയതാ.
5: കുരുങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നെ, നമ്മുടെ ഫാമിൽ 500 ലിറ്റർ പാല് പിരിഞ്ഞു, ഞാൻ ഹാപ്പി ആയി.
2: ഇതില് കാസറ്റ് കുരുങ്ങി പൊട്ടിയിട്ടുണ്ടെങ്കി ഇപ്പൊ ഒട്ടിച്ചോണ്ട്
5: പോവാട്ടെ.
1: ഈ കോപ്പ് നീയല്ലേ വാങ്ങിക്കൊണ്ട് വന്ന്?
2: അതിനാ
5: അടിക്കാനുള്ള രണ്ട് ചേരം അടിച്ചില്ലല്ലേ, ഇത് ശരിയാക്കാൻ പറ്റൊന്ന്.

മനുഷ്യനെ വിശദീകരിക്കുന്നതും വിലയിരുത്തുന്നതും ചിന്തകളാണ്. ഇഷ്ടപ്പെടുത്തുന്നതും വെറുപ്പിക്കുന്നതും ചിന്തകളാണ്. ചിട്ടപ്പെടുത്തുന്നതും ചിന്തകളിലൂടെയാണ്. ചിന്ത ഇല്ലായ്മയാണ് പൊട്ടത്തരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഔന്നത്യങ്ങളിലേക്ക് എടുത്തുയർത്തുന്നതും ചിന്തകൾ തന്നെ. ചിന്തകൾ ചിമിഴകൾ പോലെ മിഴിവാർന്നു നിൽക്കണം. ജീവിതത്തെ അടയാളപ്പെടുത്താൻ ചിന്തകൾക്കല്ലാതെ മറ്റൊന്നിനുമാവില്ല. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം പ്രകാശ ചിന്തകൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മളൊരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശചിന്തയിൽ കേൾക്കാം, കൂട്ടുകാരെ ചേർത്തുപിടിക്കാം എന്ന വിഷയം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്, കുടുംബം, പ്രിയപ്പെട്ടവർ. പക്ഷെ കൂട്ടുകാർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും അവർ നമ്മോടൊപ്പമുണ്ടാകും. ഒരു കൂട്ടുകാരൻ നമ്മുടെ ചിന്തകൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരാളാണ്, നമ്മുടെ രഹസ്യങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളാണ്, നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. ഒരു നല്ല കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നൽകും. ഒരു കൂട്ടുകാരനോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത ലഭിക്കും. ഒരു നല്ല കൂട്ടുകാരൻ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു ചെറിയ നദിയുണ്ടായിരുന്നു. ആ നദിയിലെ രണ്ട് തവളകൾ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർക്ക് ആ നദിയിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ടായി. അവർ ഒരു പുതിയ സ്ഥലം കണ്ടെത്താൻ വേണ്ടി യാത്ര തുടങ്ങി. യാത്ര ചെയ്യുന്നതിനിടയിൽ അവർ ഒരു വലിയ പാറക്കല്ല് കണ്ടു. അവർക്ക് ആ പാറക്കല്ലിന്റെ മുകളിലേക്ക് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ പാറക്കല്ല് വളരെ ഉയരത്തിലായിരുന്നു. ഒരു തവളയ്ക്ക് ഭയമുണ്ടായിരുന്നു, അത് കയറാൻ ശ്രമിച്ചില്ല. പക്ഷേ മറ്റേ തവള അതിനോട് പറഞ്ഞു, നമ്മൾക്കൊരുമിച്ച് ശ്രമിക്കാം, നമ്മൾക്കൊരുമിച്ച് ആ പാറക്കല്ലിന്റെ മുകളിൽ കയറാൻ സാധിക്കും. അവർ ഒരുമിച്ച് ശ്രമിച്ചു. അവർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവർക്ക് വീണ്ടും വീണ്ടും വീഴ്ചയുണ്ടായി. പക്ഷേ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. അവസാനം അവർ ആ പാറക്കല്ലിന്റെ മുകളിൽ കയറി. അപ്പോൾ അവർക്കൊരുപാട് സന്തോഷം ലഭിച്ചു. ഈ കഥയിലെ തവളകളെ പോലെയാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷേ നമ്മുടെ കൂട്ടുകാർ നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കും. നമ്മുടെ കൂട്ടുകാരെ നമ്മൾക്ക് എങ്ങനെ ചേർത്ത് പിടിക്കാൻ സാധിക്കും? ഒന്ന്, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി സമയം കണ്ടെത്തുക. അവരുമായി സംസാരിക്കുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക. രണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ വിജയങ്ങളിൽ അവരോടൊപ്പം സന്തോഷിക്കുക. മൂന്ന്, അവരെ സ്നേഹിക്കുക. നമ്മുടെ കൂട്ടുകാരെ നമ്മൾക്ക് സ്നേഹിക്കാൻ സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ കൂട്ടുകാരെ നമ്മൾക്ക് ചേർത്ത് പിടിക്കാം, അവരെ നമ്മൾക്ക് സ്നേഹിക്കാം. നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ വഴികാട്ടികളാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി സന്തോഷിക്കാൻ അവസരം നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്. ചെറിയ ക്ലാസ് മുതലേ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ ഓർത്തെടുക്കാനാവുന്നു. വെറുതെ ആലോചിക്കും, ഉത്തരം നിങ്ങൾക്ക് സന്തോഷം നൽകിയേക്കും. ചിലപ്പോൾ അവരെ ഒന്ന് കാണാനും തോന്നിയേക്കും.

പൂക്കളെല്ലാം വാടിക്കഴിഞ്ഞു. വന്നവരെല്ലാം മടങ്ങിപ്പോയി. ശ്മശാനത്തിൽ പുതിയ കല്ലറകൾ ഉയർന്നു. എങ്കിലും നിന്റെ സാന്നിധ്യം ഒരു നാടൻ പാട്ടിന്റെ തനിമയിലെന്നോണം ഞാൻ അറിയുന്നു. നീ അരികിലില്ലാത്ത ഓരോ പ്രഭാതവും പുതിയൊരു മുഖംമൂടി അണിയുവാൻ എന്നെ നിർബന്ധിക്കുന്നു. ഉത്തരവാദിത്തങ്ങളുടെ പൂക്കൾ താലത്തിൽ കുമിഞ്ഞുകൂടുമ്പോഴും നിന്റെ സ്വരം എന്നെ നയിക്കുന്നത് ഞാൻ കേൾക്കുന്നു. മറ്റുള്ളവർ നിന്നെ മറന്നുപോയെന്ന് തോന്നുമ്പോഴും മേശയിലെ നിന്റെ ഇടം നിശബ്ദമായി മാറ്റി സ്ഥാപിക്കപ്പെടുമ്പോഴും നിന്റെ വസ്ത്രങ്ങൾ പെട്ടികളിൽ ഭദ്രമായി അടുക്കി വയ്ക്കുമ്പോഴും നിന്റെ ആലിംഗനത്തിന്റെ ഊഷ്മളത ഞാൻ ഓർക്കുന്നു. നോക്ക്, നമുക്കറിയാവുന്ന ഈ ലോകം ഇനിയും കറങ്ങിക്കൊണ്ടിരിക്കും. സൂര്യനും ചന്ദ്രനും നീലാകാശവും അതേപടി ബാക്കിയുണ്ടാവും. എങ്കിലും എന്നിലെ ഓരോ അണുവിലും നിന്റെ ഓർമ്മകൾ ജീവിക്കുന്നു. പുറത്ത് ഒരു തായമ്പക ഉയരുന്നു. തൊടിതാളമേളമൊത്ത് ഇവിടെ ഇതാ ഒരു നാടൻ പാട്ട് പിറവികൊള്ളുന്നു. നെല്ലോലകളുടെ മണമുള്ള പാട്ട്, അത്ര കലരാത്ത വേർപ്പിന്റെ മണമുള്ള പാട്ട്, പൊട്ടുന്ന പാറയുടെയോ കന്മദത്തിന്റെയോ ഗന്ധമുള്ള പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. വയൽ എന്ന പരിപാടിയിൽ ഇന്ന് കേൾക്കാം കർഷകർ നേരിടുന്ന വെല്ലുവിളികളും സർക്കാരിന്റെ സഹായങ്ങളും. രാജ്യത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരാണ് കർഷകർ. ഒരു നേരത്തെ ഭക്ഷണം പാഴാക്കാതെ കഴിക്കാൻ നമുക്ക് സാധിക്കുന്നത് അവരുടെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ വിള നശിക്കുമ്പോൾ, വിലയിടിയുമ്പോൾ, കാലാവസ്ഥ ചതിക്കുമ്പോൾ ഈ കർഷകൻ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് പലപ്പോഴും നമ്മൾ ആരും മനസ്സിലാക്കാറേയില്ല. കൃഷിയിടത്തിൽ കർഷകൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും അവയെ അതിജീവിക്കാൻ സർക്കാർ നൽകുന്ന കാർഷിക വായ്പകൾ, ഇൻഷുറൻസ് പദ്ധതികൾ, വിവിധ സബ്സിഡികൾ എന്നിവയെക്കുറിച്ചും കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന വിവരങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. കർഷകൻ ഇന്ന് നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വെല്ലുവിളികൾ മനസ്സിലാക്കിയാൽ മാത്രമേ സഹായ പദ്ധതികളുടെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. കൃത്യസമയത്ത് ലഭിക്കാത്ത മഴ, അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കം, അമിതമായ ചൂട്, ഇവയെല്ലാം കൃഷിയെ വലിയ തോതിൽ ബാധിക്കുന്നു. വിളവെടുപ്പിന് തൊട്ടുമുമ്പ് കാലാവസ്ഥ ചതിക്കുന്നത് കർഷകന്റെ പ്രതീക്ഷകളെ തകർക്കുന്നു. ഉത്പാദന ചെലവ് വർദ്ധിക്കുകയും വിളവെടുക്കുമ്പോൾ ഉത്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാതെ വരികയും ചെയ്യുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇടനിലക്കാരുടെ ചൂഷണം പലപ്പോഴും കർഷകനെ കടക്കെണിയിലാക്കുന്നു. കൃഷിക്കാവശ്യമായ വിത്ത്, വളം, കീടനാശിനി, യന്ത്രസാമഗ്രികൾ എന്നിവയ്ക്കുള്ള ഉയർന്ന ചെലവ്, കാട്ടുപന്നി, മയിൽ, കുരങ്ങ് തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണം മൂലം വിളകൾ പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥ, കൃഷി തുടങ്ങാനും ആധുനികവൽക്കരിക്കാനും വിളവെടുപ്പ് കാലത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്താനും കർഷകരെ സഹായിക്കുന്ന നിരവധി വായ്പാ പദ്ധതികൾ സർക്കാർ നൽകുന്നുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നത് കർഷകർക്കുള്ള ഒരുതരം ക്രെഡിറ്റ് കാർഡ് പോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. വിള പരിപാലനത്തിനുള്ള ചെലവുകൾ, വിത്ത്, വളം എന്നിവ വാങ്ങുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണിത്. 3 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവർക്ക് സർക്കാർ പലിശ ഇളവ് നൽകുന്നു. സമയബന്ധിതമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ 4% വരെ കുറച്ചു ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിനും കിണർ കുഴിക്കുന്നതിനും ആധുനിക ജലസേചന രീതികൾ സ്ഥാപിക്കുന്നതിനും വേണ്ടി നൽകുന്ന വായ്പകൾ. കുറഞ്ഞ പലിശ നിരക്കിൽ ദീർഘകാലയളവിലേക്ക് ഇവ ലഭ്യമാണ്. പലപ്പോഴും വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പലിശയിൽ ഇളവ് ലഭിക്കുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വിളനാശത്തിൽ നിന്നും കർഷകന് ഒരു സാമ്പത്തിക സുരക്ഷ നൽകുന്ന പദ്ധതികളാണ് കാർഷിക ഇൻഷുറൻസ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിള ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന അഥവാ PMFBY. വരൾച്ച, വെള്ളപ്പൊക്കം, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മൂലം വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നു. കർഷകർക്ക് വളരെ കുറഞ്ഞ പ്രീമിയം തുക, അതായത് വിളകളെ ആശ്രയിച്ച് 1.5% മുതൽ 5% വരെ മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. ബാക്കി തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കുന്നു. PMFBY പുറമെ ഓരോ സംസ്ഥാനവും അവിടുത്തെ പ്രത്യേക വിളകൾക്കായി ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികളെക്കുറിച്ച് കർഷകർ കൃഷിഭവനിൽ അന്വേഷിച്ചറിയേണ്ടതാണ്. വന്യജീവി ആക്രമണം മൂലമോ മറ്റ് പ്രകൃതിക്ഷോഭം മൂലമോ ഉണ്ടാകുന്ന വിളനാശത്തിന് കൃഷിഭവൻ വഴി സർക്കാരിൽ നിന്നും ധനസഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൃഷിയെ ആധുനികവൽക്കരിക്കാനും ഉത്പാദന ചെലവ് കുറയ്ക്കാനും സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളാണ് സബ്സിഡികൾ. ട്രാക്ടർ, പവർ ടില്ലർ, കൊയ്ത്തി യന്ത്രങ്ങൾ, മറ്റ് കാർഷിക ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിന് സർക്കാർ വലിയ സബ്സിഡി നൽകുന്നു. ചെറുതും വലുതുമായ കർഷകർക്ക് ഈ പദ്ധതികൾ പ്രയോജനപ്പെടുത്താം. തുള്ളിനന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്നു. ഇത് വെള്ളം ലാഭിക്കാനും വിളവ് കൂട്ടാനും സഹായിക്കും. പുതിയ ഇനം വിത്തുകൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവ വാങ്ങുന്നതിന് കൃഷിഭവൻ വഴിയും മറ്റ് ഏജൻസികൾ വഴിയും സബ്സിഡികൾ ലഭ്യമാണ്.

0: ആണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ചെറിയ കാർഷിക സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വേണ്ടി വിവിധ ഏജൻസികൾ, ഉദാഹരണത്തിന് നബാർഡ്, അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് എന്നിവ വഴി സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. കർഷകൻ വെറും ഉത്പാദകൻ മാത്രമല്ല, അവൻ നമ്മുടെ മണ്ണിന്റെയും സംസ്കാരത്തിന്റെയും കാവൽക്കാരൻ കൂടിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാർഷിക വായ്പകൾ, ഇൻഷുറൻസ്, സബ്സിഡികൾ എന്നിവ കർഷകർക്ക് അവരുടെ ദുരിതകാലത്തും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴും ഒരു വലിയ കൈത്താങ്ങാണ്. ഈ പദ്ധതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കർഷകർക്ക് അവരുടെ അടുത്തുള്ള കൃഷിഭവനുമായോ സഹകരണ ബാങ്കുകളുമായോ കാർഷിക വികസന ബാങ്കുകളുമായോ ബന്ധപ്പെടാവുന്നതാണ്. സർക്കാരിന്റെ സഹായങ്ങളെക്കുറിച്ച് അറിയുകയും അത് കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ കർഷകന് ഈ വെല്ലുവിളികളെ ധൈര്യപൂർവം അതിജീവിക്കാൻ സാധിക്കൂ.
1: അവതരണം ഷാൽമ.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: വി രംഗരാജനും എം വി ആനന്ദും ചേർന്ന് നിർമ്മിച്ച ചിത്രമായിരുന്നു ഓടയിൽ നിന്ന്. കെ എസ് സേതുമാധവനായിരുന്നു സംവിധാനം. പി കേശവദേവ് കഥയും സംഭാഷണവും രചിച്ചു. വയലാർ രാമവർമ്മയുടെ ഗാനങ്ങൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്നു. യേശുദാസ്, രാജ, മെഹബൂബ്, എസ് ജാനകി, ലീല, രേണുക എന്നിവരായിരുന്നു ഗായകർ. 1965 മാർച്ച് 5 പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, പ്രേംനസീർ, തിക്കുറിശി സുകുമാരൻ നായർ, കുമാരൻ, കോട്ടയം ചെല്ലപ്പൻ, അടൂർ ഭാസി, എസ് പി പിള്ള, ജെ എ ആനന്ദ്, മുതുകുളം രാഘവൻ പിള്ള, ചെറിയ ഉദയേശ്വരം കെ ആർ വിജയ, കവിയൂർ പൊന്നമ്മ, അടൂർ പങ്കജം, ബേബി പത്മിനി, അടൂർ ഭവാനി, കുമാരി വിമല എന്നിവർ അഭിനയിച്ചു. പി കേശവദേവിന്റെ നോവലിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു ഈ ചിത്രം. 8 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു ഓടയിൽ നിന്ന് എന്ന ചലച്ചിത്രം. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടിനകമാണ് നാടകം. അകംപരിഷ്കരണത്തിന് ഇത്രയേറെ സാധ്യമായ മറ്റൊരു കല വേറെയില്ല. വിശ്വാസങ്ങളെയും ധാരണകളെയും അതൊടച്ചു മാറ്റുന്നു. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അത് സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രബുദ്ധമായ ഒരു ജനതയുടെ സൃഷ്ടിക്കുവേണ്ടി അത് സദാ കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നാടകം ആയുധമാക്കിയവർ ഏറെ. വാക്കുകളെ അവർ ചാട്ടുള്ളികളാക്കി, കുറുക്കി കൊള്ളിച്ചു, സ്വയം തിരിച്ചറിയലുകൾക്ക് കാരണമാക്കി. ചിലപ്പോൾ നിശബ്ദം ചിന്തിപ്പിച്ചു, ചിലപ്പോൾ സമസ്തമായ ഒരു സാമൂഹിക വിപ്ലവത്തിന് ഉതകും വിധം പ്രതിബദ്ധമായ കല ആവിഷ്കാരമാക്കി മാറ്റി. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.

0: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് ഇൻസ്ബ്രുക് പാലത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: ഇൻസ്ബ്രുക്ക്. ബ്രൂക്ക് എന്നാൽ ബ്രിഡ്ജ് അഥവാ പാലം. ഓസ്ട്രിയയിലെ ഇൻസ് നദിക്ക് കുറുകെയുള്ള ഏക പാലമാണ് ഇൻസ്ബ്രുക്ക്. വെള്ളപ്പൊക്കം കാരണം ഈ പാലം പല തവണ നശിക്കുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ മരം കൊണ്ടാണ് പാലം നിർമ്മിച്ചിരുന്നത്. നിലവിലെ പാലം 1980s നിർമ്മിച്ചതാണ്. 2021-22 ഇത് പൂർണ്ണമായും നവീകരിച്ചു. അന്ധവിശ്വാസത്തിൽ കിഴക്കിനേക്കാൾ മുന്നിലാണ് എപ്പോഴും പടിഞ്ഞാറ്. പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാലങ്ങളുടെ രക്ഷാധികാരിയായ സെയിന്റ് നെപ്പോമുക്കിന്റെ ഒരു വലിയ കുരിശുരൂപ സ്ഥാപിച്ചിട്ടുണ്ട്. പാലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സെയിന്റ് നെപ്പോമുക്കിന്റെ പ്രതിമ പാലത്തെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം. വെള്ളപ്പൊക്കത്തിൽ നിന്ന് മറ്റപകടങ്ങളിൽ നിന്നും പാലത്തെ രക്ഷിക്കുവാൻ ഈ വിശുദ്ധൻ കാവൽ നിൽക്കുന്നു എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. കുംഭസാര രഹസ്യത്തിന്റെ സംരക്ഷകനായും അപവാദങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മുങ്ങിമരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന വിശുദ്ധനായും അദ്ദേഹത്തെ ആദരിക്കുന്നു. ഇൻസ് നദിയുടെ മനോഹരമായ കാഴ്ചകൾക്ക് സാക്ഷിയായി ഈ പാലത്തിൽ വച്ച് അനേകം പ്രണയങ്ങൾ പൂവിട്ടിട്ടുണ്ട്. തലമുറകളായ കമിതാക്കളുടെ ഒരു കൂടിക്കാഴ്ച സങ്കേതം കൂടിയാണ് ഈ പാലം. ഇൻസ്ബ്രുക്ക് നഗരത്തിന്റെ ചിഹ്നത്തിലും ഈ പാലത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇൻസ്ബ്രുക്ക് നഗരത്തിന് അതിന്റെ പേര് ലഭിച്ചത് ഈ നദിയിൽ നിന്നാണ്. ഇൻസ്ബ്രുക്കിലെ മറിയ തെരേസിയൻ സ്ട്രോ ഇൻസ്ബ്രുക്കിലെ പ്രധാന കാൽനടപ്പാതയാണ്. പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന ഈ തെരുവ് നിരവധി ചരിത്രപരമായ കെട്ടിടങ്ങൾ, കടകൾ, കഫേകൾ എന്നിവയാൽ സമ്പന്നമാണ്. വർണ്ണാഭമായ കെട്ടിടങ്ങളും കൊത്തുപണികളോടുകൂടിയ ബാൽക്കണികളും മനോഹരമായ ബറോക്ക് കൊട്ടാരങ്ങളും ഈ തെരുവിനൊരു പ്രത്യേക ആകർഷണം നൽകുന്നു. തെരുവിന്റെ തെക്കേറ്റത്തുള്ള ട്രയംഫൽ ആർച്ച് ഒരു പ്രധാന ലാൻഡ്മാർക്കാണ്. ഇന്ന് ഈ പാലം ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണ്. പാലത്തിൽ നിന്ന് പഴയ നഗരത്തിന്റെയും ചുറ്റുമുള്ള മലകളുടെയും മനോഹരമായ കാഴ്ചകൾ കാണുവാൻ സാധിക്കും. ഇൻസ്ബ്രുക്ക് പാലം കേവലം ഒരു യാത്രാമാർഗം എന്നതിലുപരി നഗരത്തിന്റെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു പ്രധാന ഭാഗം കൂടിയാണ്. ചുവപ്പ് നിറത്തിൽ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പാത സൈക്കിൾ സവാരിക്കുള്ളതാണ്. യൂറോപ്പിൽ സൈക്കിൾ ഒരു പ്രധാന വാഹനമാണ്. അമിത വേഗതയിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിയിട്ടും അപകടം താരതമ്യേന കുറവാണ്. വാഹനാപകടങ്ങളിലേറെയും സൈക്കിൾ അപകടങ്ങളാണ്. അതിനാൽ ചുവന്ന പാതകൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻസ് നദിക്ക് അതിന്റെ തീരങ്ങളിലെ സംസ്കാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഒരു സുപ്രധാനമായ സ്ഥാനം തന്നെയുണ്ട്. ഓരോ കല്ലിനും പറയാനുണ്ടാകും നൂറ്റാണ്ടുകളുടെ ചരിത്രം. ഇൻസ് നദി മധ്യ യൂറോപ്പിലെ ഒരു പ്രധാന നദിയാണ്. ഇതിന് സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ജർമ്മനി എന്നീ രാജ്യങ്ങളിലൂടെ 518 km, അതായത് 322 miles നീളം ഉണ്ട്. ഡാനൂബ് നദിയുടെ വലത് കരയിലെ ഏറ്റവും വലിയ പോഷക നദികളിൽ ഒന്നുമാണ് ഇത്. സ്വിസ് ആൽപ്സിലെ ലുഖിനോ തടാകത്തിൽ നിന്നാണ് ഇൻസ് നദി ഉത്ഭവിക്കുന്നത്. ഈ ഭാഗത്ത് ഇതിനെ എംഗാർഡിൻ എന്നും വിളിക്കുന്നു. ഓരോ നദിക്കും അതിന്റെ ഒഴുക്കിനും ഒഴുകിയ വെള്ളത്തിനും ഓരോ കഥ പറയുവാനുണ്ടാകും. അത് ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ചരിത്ര വസ്തുതകളും പേറി വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നിറങ്ങിയ പുഴയിൽ നാളെ നമുക്കിറങ്ങുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. പുഴ നവീകരണത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ സ്വയം നവീകരിക്കുവാൻ, മാനവകുലത്തിന്റെ നവീകരണത്തെ സാക്ഷാത്കരിക്കുവാൻ അതിന്റെ ഒരു പ്രതീകമായി നദികൾ എന്നും എവിടെയും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.
0: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിത്രമല.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

പുലർകാല തണുപ്പ്, അത്രമേൽ സൗമ്യം, അത്രമേൽ ആഴമേറിയത്. അതിന്റെ ദേഹത്തെ വിരിയിക്കുന്ന കുങ്കുമ പൂവുകളാൽ പുതുജന്മം കൊണ്ട് പകൽ തെളിയുന്നു. മഞ്ഞുതുള്ളികൾ നിറഞ്ഞ പുൽമേടുകളിലൂടെ അലയുന്ന മാൻകിടാവുകൾ. ഞാനൊരു ചുവന്ന സ്വപ്നത്തിന്റെ നെഞ്ചിലേറി കടല് കാണാൻ പോകുന്നു. പ്രണയത്തിന്റെ പട്ടുറുമാലുകൾ കൊണ്ട് ഞാൻ പ്രഭാതത്തിന്റെ തണുപ്പിനേക്കാൾ തണുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്? ആ വഴികളൊന്ന് ഞാൻ എണ്ണി നോക്കട്ടെ. എന്റെ ആത്മാവിന് സ്പർശിക്കാവുന്ന ആഴത്തിലും പരപ്പിലും ഉയരത്തിലും അസ്തിത്വത്തിന്റെ അദൃശ്യമായ അതിരുകൾ വരെയും അത്രമേൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈനംദിന ജീവിതത്തിന്റെ ഏറ്റവും നിശബ്ദമായ ആവശ്യങ്ങൾക്കൊപ്പം സൂര്യപ്രകാശത്തിലും മെഴുകുതിരി വെളിച്ചത്തിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീതിക്ക് വേണ്ടി പോരാടുന്നവരെ പോലെ സ്വതന്ത്രമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതികളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ പോലെ നിർമ്മലമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഹിതമെങ്കിൽ മരണശേഷവും ഞാൻ നിന്നെ ഇതിലും തീവ്രമായി സ്നേഹിക്കും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

കൈവീശിക്കൊണ്ട് വസന്ത പുഷ്പങ്ങളുടെ വിടർച്ച. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കായി സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മരവിച്ച ചില ഹൃദയങ്ങളെയെങ്കിലും ഉരുക്കാൻ ഹേമന്തത്തിന്റെ മന്ദജ്വാലകൾക്ക് സാധ്യമായെന്ന് തന്നെ കരുതട്ടെ. വെളുത്ത മൂടൽ മഞ്ഞ് പോലെ പടരുന്ന വികാരങ്ങളുടെ വേലിയേറ്റം. പ്രിയരെ, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ അന്ധതയിൽ ഞാൻ മറ്റു കാഴ്ചകൾ തന്നെ മറന്നു പോകുകയാണ്. സ്നേഹത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ എത്രമേൽ സാർത്ഥകമായിരിക്കുന്നു. നോക്ക്, നിനക്ക് ആ പാത തെറ്റിയെങ്കിൽ ഓർക്കുക, നീ തന്നെയാണ് ആ പാത. ഈ യാത്ര എളുപ്പമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ പ്രഭാതത്തിൽ വഴിതെറ്റി വളർന്ന കാട്ടുചെടികൾ പോലെ ചിന്തകൾ കുന്നുകൂടാൻ തുടങ്ങുന്നു പ്രഭാതത്തിന്റെ വ്യക്തമായ വെളിച്ചത്തിൽ. പക്ഷേ ചിന്തകളുടെ കാട്ടിനിടയിലും വഴി എനിക്ക് കാണാനാകുന്നുണ്ട്. വഴിയരികിലെ അടയാള പലകകളിൽ തുരുമ്പ് മാത്രം ബാക്കിയാകാതിരിക്കാനുള്ള ഓട്ടമാണിത്. അത് നമുക്ക് പൂർത്തിയാക്കിയേ തീരൂ. വരൂ, കർമ്മോജ്ജ്വലമായ ഭൂമി മാടി വിളിക്കുന്നു. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മനിരതമാകാം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും സജീവമായ ഒരു പകൽ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുകയാണ്. നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് സ്മിത സുരേഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: മധുരതരമായ വാക്കുകൾ പിന്നെയും പിന്നെയും നിർത്തി നിർത്തി ഉച്ചരിക്കേണ്ടിയിരിക്കുന്നു. ഹൃദ്യമായ പാട്ടുകൾ പിന്നെയും പിന്നെയും കേൾക്കേണ്ടിയിരിക്കുന്നു. അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, ഏത് പ്രവൃത്തിക്കിടയിലും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കുക എന്നത് എത്രമാത്രം മധുരമായ അനുഭവമാണ്. ഇഷ്ടഗാനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, കാതോർത്ത് കേൾക്കാം, കാത്തിരുന്ന് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിൽ നിന്നും, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജിതിൻ ശ്യാം, ആലാപനം വാണി ജയറാമും സംഘവും, ഗാനം ആവശ്യപ്പെട്ടത് ചീരാണിക്കരയിൽ നിന്നും സുകുമാരൻ, അനില.

രാഗവിസ്മയം മഞ്ഞുമഴയായി പെയ്യുന്ന ഗാനമാണ് അടുത്തത്. മകം പിറന്ന മങ്ക എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാട്ടാക്കടയിൽ നിന്നും സാമ്രാജ്. ഗാനം രചിച്ചത് ഏറ്റുമാനൂർ സോമദാസൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം കെ ജെ യേശുദാസും പി സുശീലയും ചേർന്നു.

കെ രാഘവൻ വശ്യസുന്ദരമായി ഈണം നൽകി ഹൃദ്യമാക്കിയ പാട്ടാണ് ഇനി ഇഷ്ടഗാനങ്ങളിൽ. ഗാനത്തിന് തൂലിക സമർപ്പിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ. ആലാപനം കെ ജെ യേശുദാസ്. ചിത്രം കണ്ണപ്പരുണി. ഗാനം ആവശ്യപ്പെട്ടത് നഗരൂരിൽ നിന്നും തങ്കപ്പനാശാരി.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഇടവേയിൽ നിന്നും വസന്ത, കോമള, ഗിരിജ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ശംഖുപുഷ്പം എന്ന ചിത്രത്തിലെ ഗാനത്തിന് രചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പി. ഈണം നൽകിയത് MK അർജുനൻ. ആലാപനം KJ യേശുദാസ്.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇനി കേൾക്കാം ചൂണ്ടക്കാരി എന്ന ചിത്രത്തിലെ ഗാനം. മോനു രചന നിർവഹിച്ച് കണ്ണൂർ രാജൻ ഈണ നൽകിയ ഈ ഗാനത്തിന് കാതോർക്കുന്നത് പേട്ടയിൽ നിന്നും പ്രവീൺ ഭാസ്കർ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും ബി സാവിത്രിയും ചേർന്ന്.

രചന യൂസഫ് കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. ചിത്രം ആ നിമിഷം. ഗാനം ആവശ്യപ്പെട്ടത് ശാസ്തമംഗലത്തിൽ നിന്നും ആദിത്യൻ, ലളിത, ഭദ്ര തുടങ്ങിയവർ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: നിത്യസുലഭലമായി പൂവിട്ടു നിൽക്കുന്ന ഒരു ഉദ്യാനചാരുത പോലെ മനോഹരമായ ചലച്ചിത്രമാണ് ഹർഷബാഷ്പം. എല്ലാ പാട്ടുകളും ഹൃദ്യമായിരിക്കുന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് തിരുമല നിന്നും മണി. ഗാനത്തിന്റെ രചന ഖാൻ സാഹിബ്, ഈണം എം കെ അർജുനൻ, ആലാപനം കെ ജെ യേശുദാസ്.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ആത്മാവോട് അടുത്തു നിൽക്കുന്ന ഗാനപല്ലവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തിരുവല്ലത്ത് നിന്നും വിവേക്, വിചിത്ര എന്നിവർ. ഗാനത്തിന്റെ അണിയറയിൽ രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. മധുമാസ ഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് റൌഡി രാജമ്മ എന്ന ചിത്രത്തിൽ.

ഒഴുകുമൊരു പുഴ പോലെ, തഴുകുമൊരു തളിർക്കാറ്റു പോലെ എം എസ് ബാബുരാജിന്റെ വിരലുകളിൽ നിന്നുതിർന്ന ഈണത്താൽ സമ്മോഹനമായ ഗാനം ആവശ്യപ്പെടുന്നു വഞ്ചൂരിൽ നിന്നും കൃഷ്ണൻ, ഗോപാലൻ എന്നിവർ. രചന പി ഭാസ്കരൻ, ചിത്രം യത്തീം, ആലാപനം കെ ജെ യേശുദാസ്.

പ്രാർത്ഥന എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു വഞ്ചൂരിൽ നിന്നും ദുവ, സബ, കബീർ എന്നിവർ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, ആലാപനം ജോളി എബ്രഹാമും രാജകുമാരൻ ഉണ്ണിയും.

പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും മാസ്, ഹൈദർ എന്നിവർ. രചന പി ഭാസ്കരൻ, ഇണം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഹൃദയേശ്വരി എന്ന് നമ്മൾ ആരും തന്നെ നിത്യജീവിതത്തിൽ കാമുകിയെയോ ഭാര്യയെയോ വിളിക്കാറില്ല. കത്തെഴുതുമ്പോഴും അങ്ങനെ പറയാറില്ല. പക്ഷേ അതൊരു ചലച്ചിത്ര ഗാനത്തിൻ്റെ ആദ്യ വാക്കാകുമ്പോൾ അതെത്ര മനോഹരമാകും. ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുരസംഗീതം കേട്ടു. പി ജയചന്ദ്രൻ ആലപിച്ച മധുരസംഗീതം, പഞ്ചതന്ത്രം എന്ന ചിത്രത്തിന് വേണ്ടി ജി ദേവരാജൻ്റെ സംഗീതം. ശ്രീകുമാരൻ തമ്പിയാണ് ഈ കവിത രചിച്ചത്. കലാധിവർത്തിയായ ഗാനമധുരിമ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയം ഒരു വീണയായി പാടുന്നു എന്ന സങ്കല്പം, കവി കാമുകനാകുന്ന നിമിഷത്തിലെ ഭാവനാ സൗകുമാര്യം, കാൽപ്പനികമായ വർണ്ണനകളുടെ പീലികൾ ഹൃദയ തടങ്ങളെ തഴുകിപ്പോകുന്നു, ഹൃദയം സ്നേഹം തന്നെയാകുന്ന നേരം, ഏതു പ്രണയിതാവിനും അതങ്ങനെയാണ്. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിന് വേണ്ടി രവീന്ദ്രൻ സംഗീതം നിർവഹിച്ച് കെ ജെ യേശുദാസ് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ ഈ വരികൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കേൾക്കുമ്പോൾ ഒരു കാമുക ഹൃദയമുള്ളവരായി പോകുന്ന പാട്ട് അത്രമേലിഷ്ടം.

പൂവച്ചൽ ഖാദറിന് ഹൃദയമൊരു വീണയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിക്ക് ഹൃദയം ഒരു ക്ഷേത്രമാണ്. ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മതൻ കൊടിയേറും ക്ഷേത്രം, ഉദയം പോലൊളിതൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ജി ദേവരാജൻ്റെ സംഗീതം. യേശുദാസാണ് ഗായകൻ. 1976 പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് തന്നെ ഹൃദയം ഒരു ക്ഷേത്രം എന്നായിരുന്നു. മധുവും ശ്രീവിദ്യയും രാഘവനും KPAC ലളിതയും അരങ്ങിൽ അനശ്വരമാക്കിയ ചിത്രം. അതിലേറെ അനശ്വരമായ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

എണ്ണി ദേവാലയം, മാനവഹൃദയം ദേവാലയം, തെരുവുഗീതം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, ജയ വിജയയുടെ സംഗീതം, ഹൃദയത്തെ ഹൃദ്യമാക്കുന്ന ഗാനം, ആർക്കുമിഷ്ടം? എനിക്കുമിഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിതമിഴികളിലൂറും അശ്രുബിന്ദുവോ സ്വപ്നബിന്ദുവോ, ഹൃദയം ഒരു പോയകയാണെന്ന ഭാവന, അതിൽ വിടരുന്ന പ്രണയപുഷ്പം. യേശുദാസ് അങ്ങനെ പാടുമ്പോൾ ഹൃദയം പോയകയായി ഓർമ്മയിലെങ്കിലും പ്രണയം പുഷ്പമായി വിടരാതിരിക്കുന്നതെങ്ങനെ? പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ അനശ്വരമായ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം. ഇഷ്ടം, ആ പാട്ട് അത്രമേലിഷ്ടം.

ഹൃദയസഖി പ്രേമമയി, ആത്മസഖി അനുരാഗമയി എന്നൊക്കെ കേട്ടാൽ ഏത് കാമുകിക്കാണ് പ്രണയിക്കാതിരിക്കാനാവുന്നത്? ഹരിഹരന്റെ ഹൃദ്യമായ ആലാപനം മറുമൊഴിയായി പടരുന്നതോ കെ എസ് ചിത്രയുടെ മധുരനാദവും അൽഫോൺസിന്റെ ഈണത്തിനനുസൃതമായി ഷിബു ചക്രവർത്തിയുടെ വരികൾ വെള്ളിത്തിര എന്ന ചിത്രത്തിലെ പാട്ട് ഹൃദയപൂർവ്വം കേട്ടാലോ? ഇഷ്ടമായതുകൊണ്ടാണ്, അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ്.

1989 പുറത്തിറങ്ങിയ അക്ഷരത്തെറ്റ് എന്ന ചിത്രം, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്നൊരു പാട്ട് അതിലുണ്ട്. ശ്രീകുമാരൻ തമ്പി ഹൃദയം കൊണ്ടെഴുതിയ പാട്ട്, പ്രണയാമൃതമായ ഭാഷ കൊണ്ടെഴുതിയ കവിത, ദാമ്പത്യത്തെ മഹാകാവ്യമായി കവി വർണ്ണിക്കുന്നു. അർത്ഥത്തെ അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ദാമ്പത്യം ഒരു മഹാകാവ്യം തന്നെയാണ്. കവികൽപ്പന യാഥാർത്ഥ്യത്തെ കൂടുതൽ തെളിമയുള്ളതാക്കുന്നു. ഒരു തീർത്ഥസ്പർശമായി ഓരോ വാക്കും നമ്മെ തൊടുന്നു. ശ്യാമിൻ്റെ ഈണം, കെ ജെ യേശുദാസും കെ എസ് ചിത്രയും വാക്കുകളെ ഹൃദയത്തോട് ചേർത്തു.

ഹൃദയത്തിൻ മുരളിയിൽ പ്രണയത്തിൻ ഗീതം അലിയുകയാണ് ഈ അമൃതക്കടലിൽ ഉയരും തനുവും. അത്രമേൽ ഇഷ്ടം തോന്നുന്ന പ്രണയഗീതം. യേശുദാസും പി സുശീലയും ചേർന്ന് പാടുമ്പോൾ അറിയാതെ ഉയരും തനുവും പ്രണയത്തിൻ്റെ അമൃതക്കടലിൽ അലിഞ്ഞു ചേരും. 1969 പുറത്തിറങ്ങിയ മിസ്റ്റർ കേരള എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് വിജയ കൃഷ്ണമൂർത്തി സംഗീത സംവിധാനം ചെയ്ത ഗാനം. എനിക്ക് മാത്രമാണോ ഇഷ്ടം? അല്ല, ഏവർക്കും ഇഷ്ടം. അത്രമേലിഷ്ടം.

മേജോ ജോസഫിൻ്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും ജോത്സ്നയും ചേർന്ന് പാടിയ ഗാനം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ഹൃദയവും ഹൃദയവും പുണരുമീ നിമിഷമായി എന്ന പാട്ട്, പ്രണയത്തിൻ്റെ ചാരുതയാർന്ന വരികൾ, സ്നേഹത്തിൻ്റെ സംഗീതം ഭൂമിയെ തൊടുമ്പോൾ ഹൃദയവും ഹൃദയവും തമ്മിൽ പുണരുമോ, അങ്ങനെയാണ് കാമുക ഹൃദയങ്ങൾ പറയുന്നത്. സുഖദമായ കാൽപ്പനിക ഭാവപ്രകാശം, ഇഷ്ടം.

ഹൃദയവനിയിലെ ഗായികയോ യവനകഥയിൽ നായികയോ. കാമുക ഹൃദയത്തിന് അങ്ങനെ കാൽപ്പനികമായ അനേകം സന്ദേഹങ്ങളുണ്ടാവും. ഹൃദയവനിയിലെ ഗായികയോ എന്ന സന്ദേഹത്തിലെ കാവ്യാംശം എത്ര മനോഹരമാണെന്ന് നോക്കൂ. അങ്ങനെ ഹൃദയവനിയിലെ നായികയാവാൻ ഏത് കാമുകിയാണ് കൊതിക്കാത്തത്? കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച ഗാനം, ശ്യാമിൻ്റെ സംഗീതത്തിൽ യേശുദാസും സിന്ധുദേവിയും ചേർന്ന് പാടിയത്. ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഗാനം.

ഹൃദയരാഗമഴ പൊഴിയും ആത്മസുഖം മനതാരിൽ വിടരുന്ന കവിതയെ ഗാനവും രാഗവും ഹൃദയത്തെ സ്പർശിക്കുന്നതാവണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? കൊട്ടേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി സബീഷ് ജോർജ് ഈണം പകർന്ന ഗാനം, ഹരിഹരനും മഞ്ജുമേനോനും ചേർന്നാലപിച്ച ഈ പാട്ട് കാവ്യാത്മകമാണ്, കമനീയമാണ്, കാതോർത്ത് കേൾക്കാൻ ഇമ്പമുള്ളതാണ്. ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഓമന മാമി വീട്ടിൽ വരുന്നത് അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവർ തമ്മിൽ പ്രത്യേകമായൊരു ആത്മബന്ധമുണ്ടായിരുന്നു. എന്നാൽ അവർ രണ്ടാളും നന്നായി നുണ പറയുകയാണെന്നായിരുന്നു മാധവിയമ്മയുടെ പക്ഷം. അവസരം കിട്ടിയാൽ സമയം പോലും പോകുന്നതറിയാതെ നിന്ന് സംസാരിക്കുന്ന എത്രയോ സ്ത്രീകൾ എന്റെ നാട്ടിലുണ്ടായിരുന്നു. വഴിവക്കിൽ നിന്നായാലും മണിക്കൂറുകൾ അവർ സംസാരിക്കും. എന്തോന്നാണ് ഇത്ര പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു ദിവസം ഷിബു എന്നോട് ചോദിച്ചു, ആശയും സൂര്യയും 5 മണിവരെ ഒരു ഓഫീസിൽ ജോലി ചെയ്തിട്ടാണ് അവരവരുടെ വീടുകളിൽ പോകുന്നത്. എന്നിട്ട് വൈകുന്നേരം 7 മണി മുതൽ 10 മണിവരെ ഇവർ ഫോണിലൂടെ എന്തോന്ന് പറയുന്നത്. ആശയും സൂര്യയും മാത്രമല്ല, അമ്മയും പ്രസന്ന ചേച്ചിയും പരസ്പരം കണ്ടാലും മണിക്കൂറുകൾ നീണ്ടുപോകുന്ന സംസാരം ഉണ്ടാകും. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങൾ. എന്തെല്ലാം പറയാനുണ്ട്, ആരെയൊക്കെയോ കുറിച്ചെല്ലാം പറയാനുണ്ട്. ഞാൻ ഒരിക്കൽ ആശയോട് ചോദിച്ചു, നിങ്ങൾ ഒരേ വിഷയമാണോ തുടർച്ചയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേട്ട ആശയ്ക്ക് ചിരി വന്നു. കൊള്ളാം, ഒരേ കാര്യമോ? ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും, അതിന് തുടർച്ച എന്തിന്? ഒന്നിൽ നിന്ന് മറ്റൊന്ന്, പിന്നെ വേറൊന്ന്, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു രസമാണ്. ശരിയാണ്, അമ്മയും ഓമന മാമിയും ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വിഷയങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ആരുടെയോ കല്യാണം, എവിടത്തെയോ പാലുകാച്ചൽ, ആരോ വാങ്ങിയ സാരി, കുഞ്ഞു പ്രായമായപ്പോ ബേബി ചേച്ചി വരാത്തത്, ശോഭന കൊണ്ടുവന്ന പാവാട വെട്ടിത്തച്ചത്, മനോഹരൻ വസ്തുവിറ്റത്, മാഞ്ഞാലിക്കുളത്തുള്ള ലീല ചേച്ചിയുടെ മോള് കൂടെ ജോലി ചെയ്ത പ്യൂണിന്റെ കൂടെ ഇറങ്ങിപ്പോയത്, ഗൾഫിൽ തമ്പിക്കുട്ടന് വേറെ ഭാര്യയും മക്കളും ഉള്ളത്, കിടപ്പിലായിപ്പോയ ഭാസ്കര മാമനെ അങ്ങേരെ ഭാര്യ അന്വേഷിക്കാത്തത്, വനജ അവളുടെ ഭർത്താവിനെ ഒരുക്കിപ്പെറുക്കിക്കൊണ്ട് നടക്കുന്നത്, സുമതി കെട്ടാതെ നിൽക്കുന്നത് ദിവാകരന്റെ ശാപം കൊണ്ടാണെന്നതെന്ന് തുടങ്ങി 100 വർത്തമാനങ്ങൾ. വീട്ടിലുള്ള മിക്കവാറും പുരുഷന്മാരുടെ പരാതി പെണ്ണുങ്ങൾ തമ്മിൽ കണ്ടാൽ പിന്നെ നമ്മൾക്ക് ദാഹിച്ച വെള്ളം കിട്ടില്ല എന്നാണ്. കാര്യം ശരിയായിരുന്നു. ഓമന മാമി വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ മോരും ചമ്മന്തിയുമേ ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാവൂ, ഒട്ടും സമയം കിട്ടിയില്ല എന്ന് പരാതിയും. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ത്രീകൾ തമ്മിലുള്ള തുറന്ന സംഭാഷണങ്ങളും സൗഹൃദങ്ങളും വെറുമൊരു മാനസികാശ്വാസം മാത്രമല്ല, മറിച്ച് അതൊരു വലിയ ജൈവിക പ്രക്രിയയാണ്.

വിഷമങ്ങൾ ഉറ്റ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിലെ സമ്മർദ്ദ നില കേവലം തോന്നലുകളിൽ മാത്രമല്ല ശാരീരികമായ അളവുകളിൽ തന്നെ കുറയുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. പുരുഷന്മാരിൽ സാധാരണയായി കണ്ടുവരുന്ന ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അഥവാ ഒന്നുകിൽ പോരാടുക അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്ന പ്രതികരണത്തിന് പകരം സ്ത്രീകൾ സമ്മർദ്ദ സമയങ്ങളിൽ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനുമാണ് ജൈവികമായി താല്പര്യപ്പെടുന്നത്. ഇതിനെയാണ് ശാസ്ത്രം ടെൻറ്റ് ആൻഡ് ബി ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ സ്ത്രീകളുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ വൻ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ബന്ധങ്ങൾ ദൃഢമാക്കാനും സുരക്ഷിത ബോധം നൽകാനും സഹായിക്കുന്ന ഈ ഹോർമോണിനെ ലവ് ഹോർമോൺ എന്നും വിളിക്കാറുണ്ട്. ഓക്സിറ്റോസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതോടെ ശരീരത്തിലെ പ്രധാന സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയാൻ തുടങ്ങുന്നു. ഇത് ഉയർന്ന ജാഗ്രതയിലായിരുന്ന നാഡീവ്യൂഹത്തെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളോട് മനസ്സ് തുറക്കുന്നത് കേവലം ഭാരം ഇറക്കി വയ്ക്കലല്ല, മറിച്ച് ശരീരത്തെ തന്നെ പുനഃക്രമീകരിക്കാനുള്ള ഒരു സ്വാഭാവിക മാർഗമാണ്. വിശ്വാസവും സുരക്ഷിതത്വവും ഉറപ്പുള്ള ആഴത്തിലുള്ള ബന്ധങ്ങളിലാണ് ഈ പ്രഭാവം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത്. താൻ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യം തലച്ചോറിലെത്തുമ്പോൾ തന്നെ സമ്മർദ്ദ സിഗ്നലുകളുടെ തീവ്രത കുറയുന്നു. ഇത്തരം ഇടപെടലുകൾ തുടർച്ചയായി ഉണ്ടാകുന്നത് നാഡീവ്യൂഹത്തെ സമ്മർദ്ദത്തിൽ നിന്ന് വേഗത്തിൽ തിരിച്ചുവരാൻ പ്രാപ്തമാക്കുന്നു. ചുരുക്കത്തിൽ, സ്ത്രീ സൗഹൃദങ്ങൾ എന്നത് കേവലം സാമൂഹികമായ ഒന്നല്ല, മറിച്ച് പ്രകൃതി തന്നെ അവർക്കായി നൽകിയിട്ടുള്ള ഒരു ജൈവിക സുരക്ഷാ സംവിധാനമാണ്. സ്ത്രീകളുടെ ഈ പ്രത്യേക രീതിയെക്കുറിച്ച് കാലിഫോർണിയ സർവകലാശാലയിലെ പ്രശസ്ത മനഃശാസ്ത്രജ്ഞയായ ഷെല്ലി ടെയ്ലർ നടത്തിയ പഠനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പുരുഷന്മാരുടെ സമ്മർദ്ദ പ്രതികരണങ്ങളെക്കുറിച്ച് പഠിച്ച ശാസ്ത്രജ്ഞർ പലപ്പോഴും സ്ത്രീകളുടെ ഈ കെയറിംഗ് സ്വഭാവത്തെ അവഗണിച്ചിരുന്നു. എന്നാൽ സ്ത്രീകൾ സമ്മർദ്ദമുണ്ടാകുമ്പോൾ മക്കളെയോ പ്രിയപ്പെട്ടവരെയോ ചേർത്ത് പിടിക്കാനോ സുഹൃത്തുക്കളുമായി സംസാരിക്കാനോ ശ്രമിക്കുന്നത് ഓക്സിറ്റോസിൻ ഹോർമോണിന്റെ പ്രവർത്തന ഫലമാണെന്ന് ഷെല്ലി ടെയ്ലർ കണ്ടെത്തി. ഇത് സ്ത്രീകളിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾ തമ്മിലുള്ള വർത്തമാനങ്ങളെ ഗോസിപ്പ് എന്ന് വിളിച്ചു തള്ളുന്നവർ കാണാതെ പോകുന്നത് ഇതിനു പിന്നിലെ വലിയൊരു ആരോഗ്യരഹസ്യമാണ്. ഒരു സുഹൃത്തിനോട് ഫോണിൽ സംസാരിക്കുമ്പോഴോ നേരിട്ട് കാണുമ്പോഴോ സ്ത്രീകളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഈ ഹോർമോൺ മാറ്റങ്ങൾ അൽഷിമേഴ്സ് പോലുള്ള വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ പോലും തടയാൻ സഹായിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. സാമൂഹികമായ പിന്തുണയുള്ള സ്ത്രീകളിൽ ആയുർദൈർഘ്യം കൂടുതലായി കണ്ടുവരുന്നതിന്റെ പ്രധാന കാരണവും ഈ സൗഹൃദ ഔഷധം തന്നെയാണ്.

മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് സ്ത്രീകളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, ആർത്തവ വിരാമ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും സഹായിക്കും. ആ സമയങ്ങളിൽ അനുഭവപ്പെടുന്ന ഉത്കണ്ഠയും ദേഷ്യവും നിയന്ത്രിക്കാൻ സുഹൃത്തുക്കളുമായുള്ള സംഭാഷണങ്ങൾ വലിയൊരു പരിധിവരെ സഹായിക്കുന്നു. പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്ക് സംഭാഷണങ്ങളിലൂടെ വൈകാരികമായ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ കഴിയുന്നത് അവരുടെ തലച്ചോറിന്റെ പ്രത്യേക ഘടന കൊണ്ടുകൂടിയാണ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും സ്ത്രീകൾ സ്വന്തം സൗഹൃദങ്ങൾക്കായി സമയം കണ്ടെത്താറില്ല. കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങളും ജോലിയും കാരണം അവർ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ സ്വന്തം ആരോഗ്യത്തിനായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ സമയം മാറ്റിവെക്കുന്നത് വലിയൊരു നിക്ഷേപമാണ്. അല്ലെങ്കിൽ ആശയും സൂര്യയും പോലെ രാത്രികളിൽ ഫോണിലൂടെ സൗഹൃദം പങ്കുവയ്ക്കട്ടെ. ഇത് കൂടുതൽ ഊർജ്ജസ്വലരാക്കാനും വിഷാദരോഗം പോലുള്ള അവസ്ഥകളെ പ്രതിരോധിക്കാനും സഹായിക്കും. ഓരോ സംഭാഷണവും നിങ്ങളുടെ മസ്തിഷ്കത്തിന് നൽകുന്ന ഒരു ചെറിയ വിശ്രമമാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ സന്ദേശങ്ങൾ അയക്കുന്നതിനേക്കാൾ ഒരാളുടെ ശബ്ദം കേൾക്കുന്നതിനോ നേരിട്ട് കാണുന്നതിനോ ആണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. നേരിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ് ഓക്സിറ്റോസിൻ ഹോർമോണുകൾ കൂടുതൽ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം കേവലം വൈകാരികമല്ല, അത് നിങ്ങളുടെ കോശങ്ങളിൽ വരെ എത്തുന്ന മാറ്റമാണ്. പ്രകൃതി സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള ഈ പ്രത്യേക കഴിവിനെ തിരിച്ചറിയുകയും അത് ആരോഗ്യത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. അതുകൊണ്ട് ഷിബുവിനോട് പറയാനുള്ളത്, ആശയും സൂര്യയും 10 മണിവരെയല്ല, വെളുക്കും വരെ ഫോണിൽ സംസാരിച്ചുകൊള്ളട്ടെ, പരാതി പറയണ്ട. അമ്മയും ഓമനമാമിയും നാട്ടുകാര്യങ്ങളെല്ലാം പറഞ്ഞ് സമയം പോക്കട്ടെ. സ്ത്രീ സൗഹൃദങ്ങളുടെ പെരുമ സമ്പന്നമാകട്ടെ. കാരണം ആ സൗഹൃദങ്ങൾ വെറുമൊരു കൂട്ടമല്ല, മറിച്ച് അത് അവരുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണെന്ന് ഓർക്കുക. ഓരോ സ്ത്രീക്കും തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും കഴിയുന്ന സുരക്ഷിതമായ ഇടങ്ങളുണ്ടാകട്ടെ. അത് കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കും. മനസ്സ് തുറക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാവലായി പ്രവർത്തിക്കുന്നു. ഓരോ നിമിഷവും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ ഇത്തരം കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ വി ഡി സതീശൻ ബി അപ്പോയിന്റഡ് ആസ് ദ ലീഡർ ഓഫ് ദ CLP. താങ്ക് യു സോ മച്ച്.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു May 7 ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001-ലാണ് പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011-ൽ UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ദേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് സമീപകാലത്തുണ്ടായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വ്യക്തമാക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോക്ടർ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിൽ ഊന്നിയുള്ള വികസനമാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 വർഷത്തിനുള്ളിൽ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവയ്ക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനം വകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 വരെ മാത്രമേ തീർത്ഥാടകരെ

0: സഭയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
1: രാജ്യത്തു നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 കോടി രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 വിക്കറ്റിന് ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 പോയിന്റ് നേട്ടത്തിൽ 75,015 നിഫ്റ്റി 155 പോയിന്റ് ഉയർന്ന് 23,565 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: കാത്തിരുന്ന് കേൾക്കൂ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 14-ന്റെ ഹൃദയഭൂമികയിലാണ്. 1923 മെയ് 14 ഇന്ത്യയിലെ നവതരംഗ സിനിമയുടെ സൃഷ്ടാക്കളിൽ പ്രമുഖനായ മൃണാൾസൻ ജന്മം കൊണ്ടിരിക്കുന്നു. 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാജ്യം ദേ നിലവിൽ വന്നിരിക്കുന്നു. 1973 മെയ് 14 അമേരിക്കയുടെ ബഹിരാകാശ പര്യവേക്ഷണ രംഗത്തെ സുപ്രധാന നേട്ടങ്ങളിലൊന്നായ സ്കൈലാബ് വിക്ഷേപിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ വി

0: പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
1: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രട്ട് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാ ഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
4: DRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात है. ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है. आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम NDMA और NDRF ने किया है.
1: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ

0: മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: സൈക്കിൾ ജീവിത വീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
1: സൈക്കിളിന് ലൈസൻസ് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 80കളുടെ പകുതിയിലാണ് അത് വേണ്ടെന്ന തീരുമാനമുണ്ടായത്. സൈക്കിളും സെക്കൻഡ് ഷോയും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളവ് പോയിരുന്നതും സൈക്കിളായിരുന്നു. ജീവിതവുമായി സർവ്വ അർത്ഥത്തിലും അടുപ്പമുണ്ടായിരുന്ന വാഹനം ഒട്ടും അന്യമായി പോയില്ല എന്നത് ആശ്വാസകരമാണ്. കാൽപ്പനിക ഭാവത്തോടെ സൈക്കിൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇന്നുമുണ്ട്. നല്ലത്, സൈക്കിൾ ഓടിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നമ്മുടെ പെൺമക്കളെല്ലാം സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. മനഃശാസ്ത്രപരമായ ഒരു സ്ഥൈര്യമുണ്ടാക്കാൻ അത് സഹായിക്കും. മസ്തിഷ്കത്തിലെ സബ്സ്റ്റാൻഷിനെഗ്രയിലെ ഡോപ്പമിൻ എന്ന രാസപദാർത്ഥങ്ങളാണ് മനുഷ്യന് ഈ സൈക്ലിക് ചലനശേഷി സാധ്യമാക്കുന്നത്. ഡോപ്പമിനും ചലനാത്മകതയും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ സൈക്കിൾ ഓടിക്കുന്നത് മസ്തിഷ്കത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യായാമം തന്നെയാണ്. ലക്ഷക്കണക്കിന് വിലയുള്ള ബൈക്കുകൾക്ക് പകരം ചെറുപ്പം സൈക്കിൾ പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ അത് വ്യായാമമാകുമായിരുന്നു, ഇന്ധനം ലാഭിക്കാമായിരുന്നു, പരിസര മലിനീകരണം ഒഴിവാക്കാമായിരുന്നു, അമിത വേഗതയും അപകടവും കുറയ്ക്കാമായിരുന്നു, പാർക്കിംഗ് ഒരു പ്രശ്നമല്ലാതായി മാറുമായിരുന്നു, ആത്മവിശ്വാസവും സ്വയം മതിപ്പും വർദ്ധിക്കുമായിരുന്നു, ശാരീരികവും മാനസികവുമായി പ്രത്യേകമായ ഒരു ആരോഗ്യം കൈവരുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ നമ്മുടെ ചെറുപ്പക്കാർ ശ്രമിക്കുന്നില്ല. ജർമ്മനിയിൽ നിന്ന് കേരളത്തിലെത്തിയ ടോം ബ്രദർ ഇപ്പോഴും നെടുമങ്ങാടിന്റെ ഗ്രാമീണതകളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. കോളേജ് പ്രൊഫസറായിരുന്ന കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി അനന്തപുരിയുടെ നഗരവീഥികളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്നത് ഒരു പഴയകാല പതിവ് കാഴ്ച. കോഴിക്കോടിന്റെ നഗരാരവങ്ങൾക്കിടയിലും അനന്തപുരിയിൽ ചാലയുടെ തെരുവ് വീഥികളിലും സൈക്കിൾ ഇന്നും കയറ്റിറക്കങ്ങൾ താങ്ങുന്നുണ്ട്. കൊയിലാണ്ടിയിൽ ചേമഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച നിരത്തി വച്ചിരിക്കുന്ന അനേകം പുത്തൻ സൈക്കിളുകളാണ്. പെൺകുട്ടികൾക്കു വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ സമ്മാനം, പദ്ധതി വിഹിതത്തിൽ ഒരംശം സൈക്കിളിനു വേണ്ടി. എന്റെ ഗ്രാമം അത് ചിന്തിക്കുന്നില്ലല്ലോ എന്ന വിഷാദം കൊണ്ടാവണം ചേമഞ്ചേരിയോട് തെല്ല അസൂയ തോന്നാതിരുന്നില്ല.
0: സൈക്കിൾ അവതരണം സൂഷ്മ, തയ്യാറാക്കിയത് എല്ലാർ മധുജൻ, സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ഭാര്യ ഭർത്താവിനെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത്, ഭർത്താവ് ഭാര്യയെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത് കുടുംബത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നു, കുറ്റപ്പെടുത്തലിന്റെ ഭാഷയുണ്ടാകുന്നു. എന്നിട്ടും കുടുംബം എന്നവകാശപ്പെടുന്നുവെങ്കിൽ അതിനെന്തോ ഒരു തകരാറുണ്ട്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
2: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത ബാലസാഹിത്യകാരനായ സിപ്പി പള്ളിപ്പുറം അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഗായത്രി ദേവി. കടപ്പാട്, അമ്മയോർമ്മ.
3: ഞങ്ങളുടെ നാട്ടിലെ വിഖ്യാതമായൊരു ക്രിസ്ത്യൻ ദേവാലയമാണ് പള്ളിപ്പുറം പള്ളി. അവിടത്തെ മഞ്ഞമ്മയുടെ പേരിലുള്ള ഉത്സവം നാട്ടുകാർക്കൊക്കെ വലിയ മഹോത്സവമാണ്. ശത്രു സൈന്യം പള്ളിപ്പുറം പ്രദേശത്തെ ആക്രമിക്കാൻ ഒരുമ്പെട്ടപ്പോൾ ഈ ദേവാലയത്തിലെ കന്യകാമാതാവ് മൂടൽ മഞ്ഞിന്റെ പുതപ്പുകൊണ്ട് മൂടി ഇവിടത്തുകാരെ രക്ഷിച്ചെന്നും അന്നു മുതൽ ഇവിടത്തെ മാതാവിനെ ആളുകൾ മഞ്ഞമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയെന്നുമാണ് ഐതിഹ്യം. പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിമുറ്റത്ത് ധാരാളം കച്ചവടക്കാർ വന്നുചേരും. വഞ്ചി, വല, പങ്കായം തുടങ്ങിയ മത്സ്യബന്ധന ഉപകരണങ്ങൾ, അമ്മിക്കല്ല്, ആട്ടുകല്ല്, കല്ലുരൽ തുടങ്ങിയ കല്ലുപകരണങ്ങൾ, അരിപ്പെട്ടി, അലമാരി, തുണിപ്പെട്ടി, ആട്ടുതൊട്ടിൽ തുടങ്ങിയ മരസാമാനങ്ങൾ തുടങ്ങി ഏതും ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മുടെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 നടക്കുന്ന കിങ്കേമമായ 8 പെരുന്നാളോടുകൂടിയാണ് ഈ അമ്മ മഹോത്സവം അവസാനിക്കുന്നത്. അന്നാണ് നാട്ടുകാരായ വീട്ടമ്മമാർ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ പള്ളിമുറ്റത്തേക്ക് ഇറങ്ങുന്നത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു 8 ദിവസം, എനിക്ക് 10 or 12 വയസ്സുണ്ടാകും. രാവിലെ സ്കൂളിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ പതാക ഉയർത്തലും ഘോഷയാത്രയും മിഠായി വിതരണവും മറ്റുമുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ എന്റെ അമ്മ എന്നെ അരികിലേക്ക് വിളിച്ചു. മോനെ, ഞാനൊന്ന് പള്ളിമുറ്റം വരെ പോയിട്ട് വരാം. കുറച്ച് ചട്ടിയും കലവുമൊക്കെ മേടിക്കാനുണ്ട്. നാളേക്ക് കാത്തിരുന്ന കച്ചവടക്കാരൊക്കെ പോകും. അമ്മ വരുന്നതുവരെ മോനെ എങ്ങും പോകരുത് കേട്ടാ. ഇല്ലമ്മേ, ഞാനെങ്ങും പോവില്ല. ഞാൻ അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു. അടച്ചുറപ്പില്ലാത്ത ഒരു ഓലപ്പുരയിലാണ് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത്. അമ്മ പള്ളിയിലേക്ക് പുറപ്പെട്ട് അല്പം കഴിഞ്ഞപ്പോൾ അയൽക്കാരനായ കൊച്ചുറപ്പിച്ചേട്ടൻ പതുക്കെ നടന്നു വന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്തിരുന്നു. അല്പം മോഷണമൊക്കെ വശമുള്ള ആളായിരുന്നു അയാൾ. അമ്മ പോയ തക്കം നോക്കി കൊച്ചുറപ്പിച്ചേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ, സിപ്പിക്കുഞ്ഞെ, ഒരു ബീഡി വലിക്കാഞ്ഞിട്ട് വല്ലാത്ത വിഷമം. നീ വറിയിച്ചൻ ചേട്ടന്റെ കടയിൽ ചെന്ന് 3 ബീഡി മേടിച്ചോണ്ടു വാ. പറയുന്നതുപോലെ ചെയ്തില്ലെങ്കിൽ വായി തോന്നിയത് പറയുന്ന പ്രകൃതക്കാരനായിരുന്നു കൊച്ചുറപ്പിച്ചേട്ടൻ. അതുകൊണ്ട് അനുസരണയുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ ഞാൻ ബീഡി വാങ്ങാൻ വറീച്ചൻചേട്ടന്റെ കടയിലേക്ക് പോയി. മോൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുതട്ടാ എന്ന് അമ്മ ഓർമ്മിച്ച കാര്യമൊക്കെ ഇതിനിടയിൽ ഞാൻ മറന്നിരുന്നു. ബീഡിയും വാങ്ങി ഞാൻ തിരിച്ചു വരുമ്പോഴും കൊച്ചുറപ്പിച്ചേട്ടൻ മൂളിപ്പാട്ടും പാടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബീഡി കൊണ്ടുവന്ന് കൊടുത്തതോടെ എന്തോ വലിയ കാര്യം നേടിയതുപോലെ അയാൾ അവിടെ നിന്ന് പോയി. അമ്മ തിരിച്ചെത്തുമ്പോൾ നേരം സന്ധ്യമയങ്ങി തുടങ്ങിയിരുന്നു. ചട്ടിയും കലവും ചിരവത്തടിയുമൊക്കെ ചുമന്ന് തളർന്നൊടിഞ്ഞാണ് അമ്മ വീട്ടിൽ വന്ന് കയറിയത്. വന്നപാടെ കയ്യിലുള്ള സാധനങ്ങൾ ഇറയത്ത് തന്നെ വെച്ചിട്ട് അമ്മ തിടുക്കത്തിൽ വീട്ടിനകത്തേക്ക് കയറിപ്പോയി. പിന്നെ അകത്തു നിന്ന് അമ്മയുടെ അടക്കി പിടിച്ച നിലവിളിയാണ് കേട്ടത്. എന്താണമ്മേ, എന്തു പറ്റി? ഞാൻ അകത്തേക്ക് ഓടിച്ചെന്നു. അപ്പോൾ കണ്ടതോ, തുറന്നു കിടക്കുന്ന തുണിപ്പെട്ടിക്കരികിലിരുന്ന് അമ്മ തേങ്ങിക്കരയുന്നു. മോൻ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയോ? അമ്മ ചോദിച്ചു. ഇല്ല, ഞാനെങ്ങും പോയില്ല. പേടികൊണ്ട് ഞാൻ സത്യം തുറന്നു പറഞ്ഞില്ല. ചതിച്ചല്ലോ മോനെ, അമ്മയ്ക്ക് കുറി കിട്ടിയ 40 പെട്ടിയിൽ വെച്ചിരുന്നു. അതാരോ കട്ടുകൊണ്ട് പോയല്ലോ. ഏ പെട്ടി തുറന്നു കിടക്കണ. അമ്മയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയായിരുന്നു. പെട്ടിയുടെ പിള്ളമുറി തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. പള്ളിയിലേക്ക് പോകുമ്പോൾ അമ്മ അതിനകത്ത് സൂക്ഷിച്ചു വെച്ച 40 നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരാണ് മോഷ്ടിച്ചതെന്ന് എനിക്ക് കാര്യമായി തന്നെ മനസ്സിലായി. പക്ഷെ എങ്ങനെ ഞാൻ അമ്മയോട് ഈ സത്യം പറയും? തൊണ്ടുതല്ലിയും കയറുപിരിച്ചും രാപ്പകലില്ലാതെ പാടുപെട്ടുണ്ടാക്കിയ നിസ്സാരമായ തുട്ടുകൾ കുറിയിലടച്ച് അമ്മ സ്വരൂപിച്ച വിലയേറിയ 40 അത്. അതാണ് ആ കരിങ്കള്ളൻ തട്ടിയെടുത്തത്. എന്നെ ബീഡി വാങ്ങാൻ പറഞ്ഞയച്ചിട്ട് കണ്ണിൽ ചോരയില്ലാത്ത കൊച്ചുറപ്പിച്ചേട്ടൻ പറ്റിച്ച പണി. പൊട്ടിപ്പോയ തന്റെ കെട്ടുതാലി പുതുക്കിപ്പണിയാൻ പാവം അമ്മ മുണ്ടുമുറുക്കി ഉടുത്തുണ്ടാക്കിയ പണമായിരുന്നു അത്. അന്നത്തെ 40 ഇന്നത്തെ 4,000 വിലയുണ്ടായിരുന്നു. അമ്മയുടെ വലിയൊരു സ്വപ്നമാണ് എന്റെ അശ്രദ്ധ മൂലം പൊലിഞ്ഞുപോയത്. ഈ വേദനിപ്പിക്കുന്ന സംഭവം വളരെക്കാലം എൻ്റെ മനസ്സിൽ കിടന്ന് നീറി. അമ്മ മരിക്കോളം ഞാൻ ഈ സത്യം രഹസ്യമായി തന്നെ മൂടിവെച്ചു.
2: നിങ്ങൾ കേട്ടത് പ്രശസ്ത ബാലസാഹിത്യകാരനായ സിപ്പി പള്ളിപ്പുറം അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് ഗായത്രി ദേവി. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒരാളെയും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവുണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഇതേതു രസം. നവരസങ്ങൾക്കപ്പുറം ചില രസങ്ങളുണ്ട്. അനുഭവവേദ്യമായ അത്തരം രസങ്ങളെക്കുറിച്ചുള്ള അറിവുകളും അനുഭവങ്ങളും. പണ്ടാണ്, അങ്ങനെ പറയാനുള്ള കാരണം ഈ അടുത്ത കാലത്തൊന്നും കാണാറില്ല. ഏതാണ്ട് ഒരു മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം എന്ന് പറഞ്ഞുകൂടാ. ഒരു പ്രത്യേക ശബ്ദം എന്നുവെച്ചാൽ ഇഷ്ടപ്പെടാത്ത ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അഭ്യാസങ്ങളോടെ റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന സൈക്കിൾ പ്രകടനം. തലയിൽ ചുവന്ന റിബൺ കെട്ടി പൂക്കളുടെയോ മൃഗങ്ങളുടെയോ വലിയ പടങ്ങളുള്ള ഉടുപ്പിട്ട ഒരാൾ. എന്തായിരുന്നു അയാളുടെ പേര് അറിഞ്ഞുകൂടാ. അറിയാമായിരുന്ന ആരെങ്കിലും ഗ്രാമത്തിൽ ഉണ്ടായിരുന്നോ എന്നും അറിഞ്ഞുകൂടാ. സൈക്കിൾ അഭ്യാസി. പറമ്പിലോ ആളൊഴിഞ്ഞ പുരയിടങ്ങളിലോ മൈതാനങ്ങളിലോ ഒന്നുമായിരുന്നില്ല പ്രകടനം. ശരിക്കും നടു റോഡിൽ ജംഗ്ഷനിലൂടെ ചീറിപ്പോകുന്ന വേഗതയിലാണ് പോകുന്നത്. ഇത്രയും വൃത്തികെട്ട ഒച്ചയുണ്ടാക്കിയിരുന്നത് ആളുകൾ മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നിരിക്കണം. ഹോണല്ല, വിസിലുമല്ല, റബ്ബർ ബാൻഡ് ചുറ്റി എന്തോ സാധനം. തകരപ്പാട്ടയായിരുന്നു എന്നാണ് തോന്നുന്നത്. പടപട അടിച്ചുകൊണ്ടുള്ള അലോസരപ്പെടുത്തുന്ന ശബ്ദമായിരുന്നു അത്. വെള്ളൂപ്പാറ നിന്നാൽ കേൾക്കാം അയാൾ ജംഗ്ഷൻ കടന്നുപോകുന്ന ശബ്ദം. സ്ത്രീകളും കുട്ടികളുമൊക്കെ റോഡിൽ നിന്ന് ഓടി മാറുന്നത് കണ്ടിട്ടുണ്ട്. നല്ല റോഡൊന്നും ആയിരുന്നില്ല. കുണ്ടും കുഴികളും ഒക്കെയുള്ള റോഡിലൂടെയാണ് അഭ്യാസം. പക്ഷെ വീണ് കണ്ടിട്ടില്ല. ബസ്സിന്റെയൊക്കെ മുന്നിൽ ചെന്ന് പെട്ടാലും ഞൊടിയിട കൊണ്ട് വെട്ടിത്തിരിച്ച് ഏതോ ദിക്കിലേക്ക് പോകുന്നത് കാണാം. ആളുകൾ കൊടുക്കുന്ന നാണയത്തുട്ടുകളും നോട്ടുമൊക്കെ കടിച്ചു പിടിച്ചിരിക്കും. നാരങ്ങാ വെള്ളം, മോര് എന്നിവയൊക്കെ സൈക്കിളിലിരുന്ന് തന്നെ കുടിക്കും. അപാരമായ മെയ്വഴക്കമായിരുന്നു അയാൾക്ക്. ഇതിനെയൊക്കെ പെറ്റിട്ടത് തന്നെ സൈക്കിളിലായിരിക്കും എന്നാണ് രമേശൻ പറഞ്ഞത്. അവന് ഈ സൈക്കിൾ അഭ്യാസം ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇയാൾ ഈ കിടന്ന് ചത്ത് ജീവിക്കുന്നതിനേക്കാൾ ഏതെങ്കിലും ചായക്കടയ്ക്ക് വേണ്ടി നാല് വിറക് കീറിയാൽ പോരെന്നായിരുന്നു അവൻ ചോദിച്ചത്. എനിക്കൊരു മറുപടിയും പറയാൻ തോന്നിയില്ല. അവൻ ചോദിച്ചതിലും ശരിയുണ്ട്, അയാൾ ചെയ്യുന്നതിലും ശരിയുണ്ട്. എന്ത് ശരി എന്ന് ചോദിച്ചാൽ, അയാളുടെ അഭ്യാസ പ്രകടനം എത്രയോ പേർ കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്നു. അവർക്ക് രസിച്ചതുകൊണ്ടാണല്ലോ പണം കൊടുക്കുന്നത്. കൊടുങ്കാറ്റ് പോലെ ചീറിക്കൊണ്ടാണ് അയാൾ പോകുന്നത്. ചിലപ്പോൾ രണ്ട് ഭാഗത്തേക്കും കൈകൾ പരത്തി വെച്ച് പോകുന്നത് കാണാം. ചിലപ്പോൾ ഒരു കാൽ സീറ്റിൽ വെച്ച് മറ്റേ കാൽ പെഡസ്റ്റലിൽ വെച്ചുകൊണ്ടായിരിക്കും. ഏറ്റവും രസമായി തോന്നിയിട്ടുള്ളത് സീറ്റിൽ കയറിയിരുന്ന്, അതായത് നമ്മൾ ഉണ്ണാനിരിക്കുന്നത് പോലെ ചമ്രം വടിഞ്ഞിരുന്ന് തൊഴുതുകൊണ്ടിരിക്കുന്നതാണ്. അതിവേഗം ചവിട്ടിയിട്ട് ഞൊടിയിട കൊണ്ട് സീറ്റിനുമേൽ കയറിയിരിക്കും. വേഗത്തിൽ സൈക്കിൾ ചന്ത വരെ പോകും. അപ്പോഴേക്കും തകരപ്പാട്ടയിൽ പടപടാ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ സൈക്കിളിന്റെ പുറത്ത് മലർന്നു കിടക്കും, ചിലപ്പോൾ കമിഴ്ന്നു കിടക്കും. ഒരിക്കൽ കണ്ടത് തല റോഡിലേക്ക് തൂക്കിയിട്ടുകൊണ്ട് ചീറിപ്പാഞ്ഞു പോകുന്നതാണ്. ഒന്ന് തെറ്റിയാൽ, ആരെങ്കിലും പെട്ടെന്നൊന്ന് കുറുകെ ചാടിയാൽ എല്ലാം തീരുമെന്ന അവസ്ഥ. ആളുകൾ ശ്വാസം അടക്കി പിടിച്ച് നിന്ന് കാണും. ഒന്നൊന്നര മണിക്കൂർ കുളക്കോട് നിന്ന് ജംഗ്ഷൻ വരെയും പിന്നെ നാല് മുക്കിലേക്കും അവിടെ നിന്ന് വെള്ളൂപ്പാറ വരെയും തകർത്തോടുന്ന സൈക്കിൾ പ്രകടനം. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് കിട്ടിയാൽ നിർത്തും. പിന്നെ വൈകുന്നേരം 3-3.5 ആകുമ്പോൾ പിന്നെയും തുടക്കും. അത് 5 മണിവരെയൊക്കെ പോകും. നേരത്തെ നിർത്തുന്ന ദിവസങ്ങളുമുണ്ട്. വൈകുന്നേരത്തെ ചാരായത്തിനുള്ള വകയായി. അയാള് നിർത്തി എന്ന് യൂണിയൻ ഓഫീസിലിരുന്ന് രാധാകൃഷ്ണൻ കമന്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാഴ്ച വരെയൊക്കെ നാട്ടിൽ തമ്പിടിച്ചു കിടക്കും, പിന്നെ വേറെ ഏതോ നാട്ടിൽ. അങ്ങനെ പോകുന്ന ജീവിതം. കുടുംബവും കൂട്ടുമൊന്നും ഉണ്ടാവില്ല. കൗതുകം കൊണ്ടാണ് ഒരിക്കൽ ഇവരെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയത്. നാടോടികളാണ്, കലാകാരന്മാരുമാണ്, പക്ഷെ ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതമാണ്. മദ്യവും കഞ്ചാവും വ്യഭിചാരവും എല്ലാമുണ്ട്. വിലക്കുകളും നിയമങ്ങളും ഒന്നും ബാധകമായിരുന്നില്ല. പലരുടെ കുടുംബജീവിതവും വെറും താൽക്കാലികമായിരുന്നു. ഇവർക്കുണ്ടായ

0: അഭിനയമില്ല, പാട്ടില്ല, എന്നാലും രസിച്ച് കണ്ടു നിന്നു പോകുന്നു. ഇതേത് രസമാണ് അറിഞ്ഞുകൂടാ. അങ്ങനെ പേരിട്ട് വിളിക്കാനാകാത്ത എത്രയോ രസങ്ങൾ വേറെയും ഉണ്ടാകും.
1: ഇതേത് രസം അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: കരുണ സായി റേഡിയോ ടൈംചെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
2: തമിഴകത്തിൽ ഇന്നാദ്യം ഗുലാർ ഭഗവലി എന്ന ചിത്രത്തിനു വേണ്ടി വിവേക് മെറവിൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന കോ ശേഷ, ആലാപനം മെറവിൻ സോളമൻ, സമീര ഭരദ്വാജ്.

ദർബുഗ ശിവയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാം ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന താമരൈ. ചിത്രം ഏനൈ നോക്കി പായും തോട്ട.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: ചിത്രം കൊടി. സംഗീതം സന്തോഷ് നാരായണൻ. ആലാപനം വിജയ് നാരായണൻ.

മെഴ്സൽ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന വിവേക്, ആലാപനം എ ആർ റഹ്മാൻ, ശ്രേയ ഘോഷാൽ.

ഹരിചരണം തൻവിയും പയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം യുവൻ ശങ്കർ രാജ, രചന നാമുത്തുകുമാർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിലിനി അച്ചം 80 മണിമേട എന്ന ചിത്രത്തിന് വേണ്ടി AR റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന താമരൈ. ആലാപനം സിദ് ശ്രീറാം, അപർണ നാരായണൻ.

കർക്കി രചന നിർവഹിച്ച് ഹാരിസ് ജയരാജ് സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം കോ. ആലാപനം പ്രശാന്തിനി, ആലാപ് രാജു, ശ്രീചരൺ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
2: വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് പ്രകാശും സൂസനയും ബ്ലേസും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം AR റഹ്മാൻ, രചന താമരൈ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഉദിത് നാരായണും ശ്രേയ ഘോഷാലും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. രചന യുഗഭാരതി, ചിത്രം കുരുവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കർണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി മാധവിക്കുട്ടി സംസാരിക്കുന്നത് കേൾക്കാം.

0: നാട്ടിൽ പോയി താമസിക്കുന്ന സമയം ഇല്ലെങ്കിൽ വെക്കേഷൻ ടൈം അമ്മമ്മ ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്നേഹിത. അമ്മമ്മയുടെ കൈ പിടിച്ചിട്ടിങ്ങനെ വളപ്പിലൊക്കെ നടക്കുക, മരത്തിൻ്റെ ചുവട്ടിലെല്ലാം കണ്ടിട്ട് കുളക്കുഴിയിൽ കാണിച്ചു തരും. എല്ലാം ഇങ്ങനെ പരമ്പിൽ നെല്ലുണക്കാനിടുമ്പോൾ അവിടെ ഇരിക്കുന്ന കാക്ക ഓടിക്കുക, അവർ പൊട്ടിപ്പണ്ട്, ഇതൊക്കെ എൻ്റെ ജീവിതം. കൽക്കത്തയിലെ ജീവിതം എനിക്ക് തോന്നി ഒരു സ്വപ്നമാണ്. പക്ഷെ വാസ്തവത്തിൽ മടങ്ങിപ്പോകണം, വെക്കേഷൻ കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം. അതൊന്നും ഇതൊക്കെ ഒരു യാന്ത്രിക ചലനങ്ങളാണ് തോന്നി. ശരിക്കിങ്ങനെ ജീവിതം അമ്മമ്മയുടെ കൈയും പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ശ്രീകൃഷ്ണനെ പറ്റിയിട്ടുള്ള സംസാരം പിന്നെ കൽക്കട്ടയിൽ വെച്ചിട്ടാണ്, പാർക്ക് സ്ട്രീറ്റിലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ശ്രീകൃഷ്ണനെ ആദ്യമായി കണ്ടത്. പനിയോ മറ്റോ ഉണ്ടായിരുന്നു, ശരിയാണ്, പക്ഷെ സ്വപ്നമാണ് ഞാൻ കണ്ടിട്ട്. ഞാൻ അമ്മയെ ഉണ്ണികൃഷ്ണൻ വന്നു എന്നൊക്കെ പറഞ്ഞ് ഉണർത്തുമ്പോൾ അമ്മയും അച്ഛനും ലൈറ്റിട്ട് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്, പനി നോക്ക് കുട്ടിയെന്നൊക്കെ പറയും അച്ഛൻ. എന്നിട്ട് അമ്മ എന്നെ ഒക്കെ നോക്കുന്നുണ്ട്, പനിയൊന്നുമില്ല. അപ്പം എനിക്ക് എപ്പോഴും കാണാം, ലൈറ്റിട്ടാലും കാണാം എൻ്റെ ചുമരിൻ്റെ ചുറ്റുകൂടി ഇങ്ങനെ ജാത മാതിരി പോണത്. ആ പശുക്കളുടെ കഴുത്തിൽ കെട്ടിയിട്ടുള്ള മണികളുടെ ശബ്ദം, ഞാൻ ശ്രീകൃഷ്ണൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടല്ലോ പോണത്, എനിക്ക് ഭയങ്കര സന്തോഷമായി. വന്നൂലോ അത് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ കളിയാക്കി. കുറെ രണ്ട് ദിവസം ശ്രീകൃഷ്ണനെ കണ്ടു അല്ലേ, കണ്ടു എന്ന് എനിക്ക് തോന്നൽ, ഹാലൂസിനേഷൻ എന്താ അറിയില്ല. പിന്നെ അടുത്ത് ആ ബന്ധം കൂടി വന്നു. എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണെന്നൊരു തോന്നൽ. അമ്മ പറയും, അമ്മമ്മ എന്നെ ഗുരുവായൂർ കൊണ്ടുപോയി പറയും, തൊഴിൽ ഭക്തി തോന്നുന്നില്ലേ, ഭക്തിയല്ല എനിക്ക് എന്തിനാ ഭക്തി കാണിക്കുമെന്ന് തോന്നുന്നു. നമുക്ക് വളരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോട് നമ്മൾ കാണിക്കണോ, അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് എടുത്ത് കൊടുക്കണോ, ഒന്നും ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിന് അറിയാം ഒക്കെ, മനസ്സിലാവില്ല. അങ്ങനെ ഒരു ആരാധികയായിരുന്നു ഞാൻ, സംശയമില്ല. പിന്നെ എനിക്ക് മനസ്സിലായി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു രൂപമല്ല, അതൊരു സ്നേഹസങ്കല്പമാണ്. അത് കൊടുക്കാൻ ഒരുപാട് സ്നേഹമുണ്ടെങ്കിൽ അത് മേടിക്കാനുള്ള ഒരു ഭിക്ഷാപാത്രം മാത്രമാവും ഒരാൾ, ആളുടെ രൂപം അല്ലേ. അത് ഭിക്ഷ എവിടെ കൊടുക്കുക?
1: ആ കുട്ടിക്കാലത്തെ കഥാപാത്രങ്ങളിൽ നിന്ന് വന്ന ജാനുവമ്മ ഇപ്പോഴും മാഡത്തിന്റെ കൂടെ ഉണ്ടല്ലോ, സാമൂഹ്യ വിമർശനം ഒക്കെ ആയിട്ട്
0: ജീവിച്ചിരിപ്പുണ്ട്.
1: ജീവിച്ചിരിപ്പുണ്ട്,
0: വേറൊരു പേരാണെന്ന് മാത്രം.
1: അതെ,
0: അപ്പൊ അവര് സംസാരിച്ചിരുന്ന ഒരു പ്രത്യേക ഭാഷ ഉണ്ട്, ആ ഭാഷ കൈവിട്ട് പോയതിച്ചിട്ട് ഞാൻ ബുക്കിലൊക്കെ അത് എഴുതിയത്. എന്നുവെച്ചാൽ അതൊക്കെ കൈവിട്ട് പോയ ഒരു കാലത്ത് സോഷ്യോളജിസ്റ്റ് വന്നിട്ട് കേരളത്തെ പഠിക്കുമ്പോൾ ചില പല ഡയലക്റ്റുകളും ഉണ്ട്, ഇത് അവർക്ക്
1: നഷ്ടപ്പെടരുത്.
0: എന്താ ഒരു നാട്യങ്ങളില്ല,
1: നാട്യങ്ങളില്ല, പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പല പദങ്ങളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമായിട്ടാണ് മാഡം മനുഷ്യ മനസ്സിനെ കണ്ടതെന്ന് തോന്നുന്നു. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സ്നേഹം എന്ന ഭാവം
0: അമ്മമ്മയുടെ ട്രെയിനിങ് ആയിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ ആണ് നിർബന്ധിച്ചത് അമ്മമ്മ. അമ്മമ്മ ഒരു ശുദ്ധഗതിക്കാരിയായിരുന്നു, പണ്ഡിതയായിരുന്നില്ല. പക്ഷെ അടുത്ത വീട്ടിലെവിടെയെങ്കിലും ഒരു മരണം അല്ലെങ്കിൽ ഒരു രോഗം, ഒരു പ്രസവം, അപ്പോൾ ഒരു മുണ്ടെടുത്ത് ചുമലിട്ടിട്ട് പോവും, അവിടെ പോയി ഇരിക്കും കൈ പിടിക്കാനും തലോടി ആശ്വസിപ്പിക്കാൻ. അത് എനിക്ക് എപ്പോഴേ തോന്നിയത് അമ്മമ്മയെ എല്ലാവർക്കും ഇഷ്ടം വന്നത് ഇതാണ്. ക്യാൻസർ രോഗികൾ മരിക്കാറായിട്ടുള്ളവരെയൊക്കെ കൊണ്ടുവരുന്ന പാലിയേറ്റീവ് കെയർ സെൻ്ററിലൊക്കെ പോവും. ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല, ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോൾ അത് പറയരുത് ഞാനുണ്ട് എന്ന് പറയാം, എത്രയും നമുക്ക് സഹിക്കുള്ളൂ. ഒന്ന് പിടിക്കുക, സ്പർശം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകത്തിൽ, പ്രധാനപ്പെട്ട ഒരു ദാനമാണത്, സംഭാവനയാണ് സ്പർശം. ഒരു ചെറിയൊരു വൃത്തത്തിൽ ഞാനും എൻ്റെതായ ചലനങ്ങൾ കൈപിടിക്കുക, ഞാനുണ്ടെന്ന് പറയുക, സ്നേഹം കൊടുക്കാനുള്ള ശ്രമം നടത്തുക.
1: മതങ്ങളെയൊക്കെ
0: ഒന്ന്, എല്ലാ മതങ്ങളെയും ഒന്ന് കുളിപ്പിക്കേണ്ട കാലം എത്തി. ഒരു തീർത്ഥത്തിൽ മുക്കിയിട്ട് വൃത്തിയാക്കി പുറത്തേക്ക് എടുക്കേണ്ട കാലം. കുട്ടികളെ കുറെ കളിച്ചു വന്നാൽ അവരെ ഒന്ന് കുളിപ്പിക്കില്ലേ അമ്മമാർ കുളത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട്? അതുമാതിരി എല്ലാ മതങ്ങളും, ഇപ്പം നടക്കുന്ന സകല മതങ്ങളെയും ഒരമ്മയെ പോലെ നമ്മൾ ആ പെണ്ണുങ്ങളെ നമ്മൾ പോയിട്ട് അത് കുളിപ്പിക്കൂ, വൃത്തിയാക്കൂ. എന്ന് വെച്ചാൽ അതിൽ കുറെ വന്ന് ചെന്നിട്ടുള്ള ഈ ഇംപ്യൂരിറ്റീസ് വളരെ വഷളാക്കുന്നുണ്ട്. മതങ്ങളെ പറ്റിയിട്ട് ആളുകൾക്ക് വിദ്വേഷം വരികയാണ്, ബിക്കോസ് അത് ക്ലീൻ ഔട്ട് ചെയ്യാൻ ആരുമില്ല. ഇടയ്ക്കിടയ്ക്കൊരു ക്ലെൻസിങ് നടത്തണം. മതങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ സംഹിതകൾ എല്ലാറ്റിനും ഒരു ചേഞ്ച് വരും, അനിവാര്യമാണ്. ചിലപ്പോൾ ഒരു കാലാഹരണപ്പെടുന്ന ഒരു തീയതി ഉണ്ടാവും, ആ തീയതി വിട്ടിട്ട് പിന്നെയും അതേ സാധനം കൊണ്ട് നടക്കുക. കാലാഹരണപ്പെട്ടു പോയിട്ടുള്ള സംഹിതകൾ ഉപേക്ഷിക്കാനുള്ള ധൈര്യം വരണം. ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, അത് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ യാഥാസ്ഥിതികർ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കും. എന്താ വെച്ചാൽ ഒരു ചേഞ്ചും പാടില്ല. ചേകന്നൂർ മൗലവി കൊണ്ടുപോയിട്ട് കൊന്നില്ലേ, അദ്ദേഹം കുറച്ച് ഒന്ന് ചേഞ്ച് ചെയ്യാൻ, നവീകരിക്കാൻ ശ്രമിച്ചു. ലോകം നവീകരിക്കപ്പെടുന്നുണ്ട്, എല്ലാം പുതുതായി വരുന്നുണ്ട്. എവിടെയും നോക്കിയാലും നമുക്ക് മാറ്റങ്ങളുണ്ട്, മനുഷ്യൻ്റെ മുഖത്തിന് കൂടി മാറ്റം വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ചില കാര്യങ്ങൾ മാറ്റരുത് മാറ്റരുത് എന്ന് പറയുമ്പോൾ ഒരു വിഷമം മനസ്സിന്, എങ്ങനെ നിലനിൽപ്പുണ്ടാവുമെന്ന്. ഒരു മതത്തിന് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ അതിൽ ചലനം വേണം. മതവിശ്വാസികൾ തന്നെ കാലം മാറുന്നതിനെ പറ്റി കൂടുതൽ ആർദ്രമാക്കാം, ഒരു മതം കൂടുതൽ മനോഹരമാക്കാം, അതിനൊരു ശ്രമം നടത്തണം. യാഥാസ്ഥിതികരാണ് ശരിക്കും ഭീകരന്മാർ. ഏത് മതത്തിലുള്ള യാഥാസ്ഥിതികനും ഭീകരനാണ്. അവനവൻ്റെ അഭിപ്രായം മറ്റൊരാളുടെ മേൽ ചുമത്തുക, അതാണ് ഫാസിസം.
2: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലി ഇനി കേൾക്കാം നാടകം.
1: മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ.
2: സഹൃദയ സുഹൃത്തുക്കളെ, നാടക മത്സരത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പുത്തൻ പുതിയ മത്സര നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
3: അല്ല, നിങ്ങൾ റെഡിയല്ലേ?
4: ഞങ്ങൾ നേരത്തെ റെഡി.
3: അപ്പൊ അനൗൺസ്മെന്റ് കൊടുത്തോട്ടെ.
4: ഓ,
2: മത്സരത്തിലെ അടുത്ത നാടകം മന്ദൻ ഗോയിന്ദന്റെ സന്ദേഹങ്ങൾ. നാടകം അവതരിപ്പിക്കുന്ന ആ സംഘത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിബന്ധനയിൽ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ, അതായത് 15 മിനിറ്റിനുള്ളിൽ തന്നെ നാടകം അവസാനിപ്പിക്കേണ്ടതാണ്. വാണിംഗ് ബെല്ലിന് ശേഷം 1 മിനിറ്റിനുള്ളിൽ നാടകം തീർന്നിരിക്കണം. അല്ലാത്ത പക്ഷം മത്സരത്തിൽ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും.
3: മനസ്സിലായില്ലേ?
4: ഓ,
3: പിന്നെ നാടകത്തെ കുറിച്ച് പ്രത്യേകിച്ചിട്ട് വല്ല അനൗൺസ്മെന്റോ കാര്യമോ പറയാനോ മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി.
4: ശരി, അമ്മയ്ക്കൊന്ന് ഇങ്ങോട്ട് തന്നാ മതി.
5: എന്റെ വാച്ചിൽ ഇപ്പോൾ സമയം 7:46. കൃത്യം 5 സെക്കൻഡിനുള്ളിൽ. പ്രത്യേകം ഓർക്കുക, 5 മിനിറ്റല്ല, 5 സെക്കൻഡിനുള്ളിൽ നാടകം ആരംഭിക്കും. ഓരോരുത്തരും സ്വന്തം വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ കറക്കം ശ്രദ്ധിച്ച് അടങ്ങിയിരിക്കുക.
6: ഇതെന്താ ഏർപ്പാടാണ് ഹേ? 5 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് സമയം എത്രയായി?
7: ഇതെന്താ വെള്ളരി നാടകം?
6: ഞങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന സമയം പറഞ്ഞാ പോരെ. ആളെ വിട്ടിയാക്കാം.
7: ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടോ? ചങ്ങായി
6: തുടങ്ങുമ്പോ തുടങ്ങട്ടെ. നമ്മള് പാവം ജനങ്ങള് കാത്തിരിക്കാൻ വിധിക്കപ്പെട്ടവരല്ലേ?
7: അങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റില്ല.
5: സമ്മതിച്ച്, പ്രിയപ്പെട്ട നാട്ടുകാരെ, സമ്മതിച്ച്. ചെയ്യേണ്ടത് തന്നെ നിങ്ങൾ ചെയ്തു. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്തവരോട് ചെയ്യേണ്ടത് എന്തോ അത് തന്നെ നിങ്ങൾ ചെയ്തു. നല്ലത്. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ ഈ നാടകം എന്ന് വെച്ചാ ഒരു നേരം പോക്ക്. തുടങ്ങാൻ 1/2 മിനിറ്റ് വൈകി, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് ഈ ബഹളവും അക്ഷമയും ഒക്കെ. 1/2 മിനിറ്റിന് പകരം 1/2 പതിറ്റാണ്ടായില്ലേ? അതാ ആയിരിക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. വല്ല മുറുമുറുപ്പും ഉണ്ടോ? വാഹനങ്ങൾക്ക് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്, പരീക്ഷാഫലങ്ങൾക്ക് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ്, ജോലിക്ക് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വാഗ്ദത്ത സൗഭാഗ്യങ്ങൾക്ക് യുഗങ്ങൾ നീണ്ട കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിലൊന്നും നിങ്ങൾക്കൊരു മടുപ്പുമില്ല, ക്ഷമകേടുമില്ല. എന്റെ നാടകത്തിന് 1/2 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നതിലാണ് അമർഷം. ഏതായാലും അതിന് വൈകിക്കുന്നില്ല.
8: അല്ല, നിങ്ങൾ തയ്യാറാണോ? തുടങ്ങിക്കൂടെ? നമുക്ക്
7: തുടങ്ങിക്കൂടെന്ന് അഭിനയം വന്ന് മുട്ടി നിൽക്കുക. വലിച്ചൂടെ അങ്ങോട്ട് കർട്ടൻ.
8: എന്നാ പ്രധാന കഥാപാത്രത്തെ ഇങ്ങോട്ട് എഴുന്നള്ളിക്ക്.
9: അല്ല, ഏത് സങ്കേതത്തിൽ വേണം പ്രവേശനം?
8: ഏ, എന്താന്ന് തിരിഞ്ഞില്ല.
9: അതായത് ഈ രീതി പൂവ്, ക്രൂവൽ, ഫോക്ക്, റിയൽ, ഫാന്റസി, റൊഡോവ്സ്കി, സ്റ്റാനിസ്ലാവ്സ്കി, തനത്, ഇതിൽ ഏത് രീതിയിൽ വേണമെന്ന്?
5: സംവിധായക സരസകുമാര, നിന്റെ ഈ തിയേറ്ററിക്കൽ ടെർമിനോളജി ഒക്കെ തൽക്കാലം ചുരുട്ടി കെട്ടി ആ സൈഡ് കർട്ടന്റെ മൂലയിലെങ്ങാനും വെക്ക.
10: രംഗപ്രകാശനം സംവിധായകൻ എന്ന നിലയ്ക്ക് എന്റെ ചുമതലയാണ്. ആ നിലയ്ക്ക് നാടകത്തെ ഗൗരവ ബുദ്ധിയാ സമീപിക്കുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ ആവിഷ്കരിക്കുന്ന രംഗരൂപത്തിന്റെ രീതി ഒന്നും ഇണ്ടാകില്ലടോ.
2: കൃത്യേ, ഇണക്കം എന്ന നാടക സന്ധിയിലാണ് സംവിധായകന്റെ ആ ഡയലോഗ് ചെന്ന് അവസാനിക്കുക. സംവിധായകനില്ലെങ്കിൽ പിന്നെ
5: ഒരു കുന്തോ ഇല്ല. ഇപ്പൊ രംഗത്ത് പോകേണ്ടത് ഞാനല്ലേ, ഈ മന്ദൻ ഗോയിന്ദൻ. ഞാൻ പോയിക്കോളാം.
2: സംവിധായക, എന്നെ സൃഷ്ടിച്ചത് മൂപ്പര, നാടകകൃത്ത്, കൃതജ്ഞദാസൻ. നീയല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു കോറസായി മാറാം. ഇപ്പോഴത്തെ നാട്ടു നടപ്പനുസരിച്ച് അല്ല നാടക നടപ്പനുസരിച്ച് പാട്ടുപാടി താളം ചവിട്ടി എന്നെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു
6: എന്നാ അങ്ങനെ
3: ൂമൻ കോമാളിത്വപ്പുണ്ടല്ലോ, ഒന്നുകൂടെ ചെരിച്ച് ഫിറ്റാക്കി പിന്നെ അരിമാവ് കൊണ്ടുള്ള മുഖത്തെഴുത്ത് ഇത്തിരി കൂടിയെന്നൊരു സംശയം.
10: സാരമില്ല, വിധിയാ വണ്ണം തുടങ്ങ്.

മണ്ഡലാലേ മഹാമണ്ഡലാലേ മഹാമണ്ഡലാലേ മഹാമണ്ഡൻ ഭഗരാലേ പെരുമാ

0: എന്റെ മാന്താ, ഒടുവിൽ നീ രംഗത്തെത്തിയല്ലോ. നാടകകൃത്ത് എന്ന നിലയിൽ ഞാൻ ധന്യനായി. എന്റെ സർഗഭാവനയുടെ മൂശയിൽ നീ കരുപ്പിടിച്ചു വന്ന സൃഷ്ടിയുടെ അന്തരാള ഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച നോവ്, ചോരയും നീരുമുള്ള കഥാപാത്രമായി നീ അരങ്ങിൽ നിൽക്കുമ്പോൾ ആത്മസാക്ഷാത്കാരമായി മാറുകയാണ്. ഇനി ആ എഴുതി വെച്ച മൊഴികൾ തെറ്റാതെ ഉരിയാടി നീ തകർത്താട്.
1: അതിന് കഥാപാത്രത്തെ വേറെ നോക്കണം. കൃത്യേ, എന്നെ സൃഷ്ടിച്ചതോടൊപ്പം ഞാൻ തമ്മിലുള്ള ബന്ധം തീർന്നു. എനിക്ക് ഇഷ്ടമുള്ള ലയലോകെ ഞാൻ പറയൂ.
0: പൊന്നുമാന്ത മാനസപുത്ര,
1: എന്റെ ചുണ്ടിലൊരുങ്ങാത്ത വാചകങ്ങൾ, എന്റെ മനസ്സിന് പിടിക്കാത്ത ആശയങ്ങൾ, നിങ്ങൾ ഇതൊക്കെ എഴുതി വെച്ചിരിക്കും. അത് എന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്ക, അതെനിക്ക് ഇഷ്ടമല്ല.
0: സംവിധായക, വീണ്ടും പ്രതിസന്ധി.
1: ഒരു സന്ധിയില്ല, കൃത്യം സംവിധായകൻ ഒന്ന് മാറി നിന്നാ മതി. അരങ്ങിലെ രാജാവ് ഞാനാ.
2: അതെ, അരങ്ങിനെ ഭരിക്കുന്നത് നടന്മാരാണ്.
3: എന്നാ പിന്നെ നമുക്കത് തുടങ്ങാം. നാടകത്തിന് കൃത്ത് കൊടുത്ത പേര് മാറ്റണോ? മന്ദൻ ഗോവിന്ദന്റെ സന്ദേഹങ്ങൾ.
1: അതായത് മന്ദൻ ഗോവിന്ദന്റെ ഏതാനും സംശയങ്ങൾ.
4: അല്ല മന്ദ, നമുക്കിതൊരു ചോദ്യോത്തര രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്യാം.
1: മതി, സോക്രട്ടീസും ശിഷ്യന്മാരും എന്ന പോലെ.
5: എന്താണ് എന്റെ ഒന്നാം സംശയം?
1: സംശയം, നമ്മളിൽ ചിലർ സോപ്പ് വാങ്ങുന്നതും നമ്മളിൽ ചിലർ ചില ആദർശങ്ങൾ സ്വീകരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് എന്റെ ഒന്നാം സംശയം.
6: സോപ്പും ആദർശവും സോപ്പ് പോലെയാണോ ആദർശം?
7: ആദർശം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സമൂലമായി സംസ്കരിച്ച് അവന്റെ സർവതോമുഖമായ വ്യക്തിത്വ വികസനത്തിന്റെ വികാസത്തിലൂടെ നന്മയെ അധിഷ്ഠിതമായൊരു സ്വതന്ത്ര സ്ഥിതിയുടെ സൃഷ്ടി മുന്നിൽ കണ്ടുകൊണ്ട്.
1: ഇപ്പോഴത്തെ സ്ഥിതി അതാണോ? നിങ്ങളെ പരസ്യം കാണാറില്ലേ? കേൾക്കാറില്ലേ? വായിക്കാറില്ലേ? ഇന്ന സോപ്പ് തേച്ചാ ഇന്ന ഗുണം, ഇന്ന പേസ്റ്റ് ഉപയോഗിച്ചാ ഇന്ന ഇന്ന ഗുണം. ഈ ഗുണപ്രകീർത്തനങ്ങൾ ഗാനമായും നൃത്തമായും നാടകമായും മറ്റ് കാക്കത്തുള്ളായിരം രീതിയിലും നമ്മുടെ മനസ്സിലേക്ക്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചിലരെങ്കിലും സോപ്പ് വാങ്ങുന്നത് പരസ്യത്തിൽ വിശ്വസിച്ചിട്ട്
4: ഗുണമേന്മ നോക്കിയിട്ടല്ലെന്ന് അർത്ഥം.
1: ഈ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദം നോക്ക്. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേർന്നാൽ ഇന്ന ഗുണം, ഞങ്ങളുടെ ആദർശത്തിന് ഇന്ന മെച്ചം, ഞങ്ങളുടെ സംഘടനയിൽ വന്നാൽ ഇന്ന ഗുണം. ഈ ഗുണങ്ങൾ പ്രചരണങ്ങളുടെ രൂപത്തിൽ പരസ്യത്തിന്റെ മറ്റൊരു വകഭേദമായി നമ്മുടെ കാതിലെത്തുന്നു, മനസ്സിലെത്തുന്നു.
3: സോപ്പ് കമ്പനിക്കാരന്റെ പരസ്യം പോലെ.
1: രണ്ടിലും ചിന്താശക്തിയില്ലാത്ത ഉപഭോക്താവ് ചൂഷണം ചെയ്യപ്പെടുന്നു.
6: ഗോവിന്ദൻ പറഞ്ഞതിൽ കാര്യമില്ല.
8: ഗുണനിലവാരം അറിയാതെ സോപ്പ് വാങ്ങുന്ന മാതിരി പ്രചരണത്തിൽ വിശ്വസിച്ച്
3: സ്വതന്ത്ര ചിന്തയെ ഞെക്കി കൊന്ന്.
6: അപ്പൊ സംഭവം ഗോവിന്ദൻ പറഞ്ഞതിൽ ചെറിയ കാര്യമുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞതൊന്നും ആരും അറിയണ്ട.
2: അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലെന്ന് വെച്ചോ? അപ്പോ ഇന്നും പറഞ്ഞതും അത്ര കാര്യമാക്കണ്ട. കാരണം
9: കാര്യങ്ങൾ എന്തിലും സംശയമാണ്. മന്ദനാണ് വെറും മന്ദൻ.
5: ആട്ടെ ഗോവിന്ദ, എന്താ നിന്റെ രണ്ടാം സംശയം?
1: പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആ വിലാപം ഒന്ന് ശ്രദ്ധിക്ക്.
10: എവിടെ എന്റെ ഗ്രാമഭൂമി

0: ചൊരോണനാളുകൾ
1: കേട്ടില്ലേ കൂട്ടര്, ചങ്കുപൊട്ടി പാടുന്നതും പറയുന്നതും
2: കേട്ടു. നഷ്ടപ്പെട്ട ഗ്രാമജീവിതത്തിന്റെ
1: ഇത് തന്നെയാ എന്റെ രണ്ടാമത്തെ സംശയം, ഈ കരച്ചിൽ ആത്മാർത്ഥമോ ജാടയോ എന്ന്.
3: എന്ന് പറഞ്ഞാൽ
1: കവിയും കഥാകൃത്തും എഴുത്തുകാരനും സാഹിത്യകാരനും ഒക്കെ ഈ നിലവിളിയാ. എനിക്കെന്റെ ഗ്രാമം പോയി, എനിക്കെന്റെ ഓണം പോയി, എനിക്കെന്റെ കിളി പോയി, എനിക്കെന്റെ നക്ഷത്രം പോയി. നഷ്ടപ്പെട്ട ഗ്രാമ സൗഭാഗ്യത്തെ ഓർത്ത് എവിടെ നിന്നാണെന്നോ ഈ വിലാപം. നഗരവനങ്ങളിൽ കെട്ടിപ്പൊക്കിയ കോൺക്രീറ്റ് കൂനയുടെ കുംഭഗോപുരത്തിൽ നിന്ന് ആര് പറഞ്ഞു ഇവരോട് ആ ഗ്രാമം വിട്ട് ഇങ്ങോട്ട് പോരാൻ? എന്തിനാ വേരുകൾ അറുത്തു?
2: അതോ ഉയർച്ചയുടെ പടവുകൾ തേടി സന്തതികൾക്ക് മമ്മി ഡാഡി സംസ്കാരം നേടാൻ.
4: മടിയിലിരുത്തിയ പോമറേനിയൻ പട്ടിയുടെ കുഞ്ചിരോമങ്ങൾ തടവി തലോലിച്ച് മോട്ടോർ കാർ രഥങ്ങളിൽ നഗരം ചുറ്റാൻ.
1: എന്നിട്ടും പാടുന്നു, എനിക്കെന്റെ ഗ്രാമം പോയി, എനിക്കെന്റെ ഓണം പോയി, എനിക്കെന്റെ കിളി പോയി, എനിക്കെന്റെ നക്ഷത്രം പോയി. ഇതൊരു തരം ജാടയല്ലേ എന്നാണ് എന്റെ രണ്ടാമത്തെ സംശയം.
2: ശരിയാ,
4: ഈ വരത്തന്മാരായി നഗരത്തിലെത്തിപ്പെട്ട ഈ വിലാപക്കാരാരെങ്കിലും തിരിച്ച് ഗ്രാമത്തിൽ ചെന്ന് വീട് വെക്കാറുണ്ടോ?
2: മാത്രമോ, ഗ്രാമീണനോട് പുച്ഛം. കൺട്രി ഫെല്ലോ,
4: റൂറൽ ബ്രീഡ്. വല്ലപ്പോഴും നാട്ടിൻ പുറത്തു നിന്നെത്തുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും സ്റ്റഫ് ചെയ്ത് ഷോക്കേസിൽ സൂക്ഷിച്ചാൽ സൗകര്യമായെന്നിവരുടെ വേരക്കിടാങ്ങൾ.
2: ബന്ധൻ പറയുന്നതിൽ കാര്യമില്ലാതില്ല കേട്ടോ, പക്ഷേ നിങ്ങൾ ഇതൊന്നും കാര്യമാക്കണ്ട. കാരണം കോയിന്നൻ
1: അതാ, ഇതാണ് എന്റെ മൂന്നാമത്തെ സംശയം. അനുവദിക്കപ്പെട്ട കാലത്തിന്റെ പരിധിയിൽ മനുഷ്യന് പറയാനുള്ളത് മുഴുവൻ പറയാനും കേൾക്കാനുള്ളത് മുഴുവൻ കേൾക്കാനും കഴിയുമോ എന്ന്.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദന ക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

മലയാള സിനിമ ഗാനചരിത്രത്തിൽ വിരഹത്തിന്റെയും നിസ്സഹായതയുടെയും ഒരു കാൽപ്പനിക ദുരന്തമായി നിലകൊള്ളുന്ന ഗാനമാണ് വയലാർ രാമവർമ്മ രാജഹംസം എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ച സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന ഗാനം. ഇവിടെ പ്രണയം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി വൈരാഗ്യത്തിന്റെയും ആത്മീയതയുടെയും അതിർവരമ്പിൽ തട്ടിത്തകരുന്നതിന്റെ ചിത്രം വയലാർ ഹൃദയസ്പർശിയായി വരച്ചിടുന്നു. ഗാനത്തിന്റെ ആദ്യ വരികൾ തന്നെ ഒരു ദുരന്തകാവ്യത്തിന്റെ രംഗമൊരുക്കുന്നുണ്ട്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നായികയെ കേവലം കാമുകിയായിട്ടല്ല, മറിച്ച് ജീവിത സുഖങ്ങൾ ത്യജിച്ച സന്യാസിനിയായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. അവർ വസിക്കുന്ന ഇടം പുണ്യാശ്രമമാകുന്നു. ഇത് പ്രണയത്തിന്റെ ലൗകികമായ ലോകത്തിൽ നിന്ന് ഉയർന്ന വിശുദ്ധമായ ഒരിടമാണ്. നായകൻ കൊണ്ടുവരുന്ന പൂവ് സന്ധ്യാപുഷ്പമാണ്. ഇത് പ്രതീക്ഷയുടെയും പ്രണയത്തിന്റെയും അന്തിമമായ ക്ഷണികമായ നിമിഷത്തെ സൂചിപ്പിക്കുന്നു. പ്രണയം അതിന്റെ അവസാന യാമത്തിലാണ്. ഇനിയൊരു പുലരി അതിനില്ല. നായകൻ താൻ അവിടെ അന്യനെപ്പോലെ നിന്നു എന്ന് പറയുമ്പോൾ ആ ലോകത്ത് തനിക്ക് സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം വിനയത്തോടെ അംഗീകരിക്കുന്നു. പുറത്തു നിർത്തുന്ന വാതിൽ ഭൗതികമല്ല, മറിച്ച് ആത്മീയമായ ഒരു വേർതിരിവാണ്. പ്രണയത്തിന്റെ സമർപ്പണവും വൈരാഗ്യത്തിന്റെ കാഠിന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഗാനത്തിന്റെ മർമ്മം. ഈ ഏറ്റുമുട്ടൽ രണ്ട് ശക്തമായ ബിംബങ്ങളിലൂടെയാണ് വയലാർ അവതരിപ്പിക്കുന്നത്. അശ്രുധാരയും തീക്കനലും. നിന്റെ ദുഃഖാർദ്രമാ മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു എന്ന് വരുന്നോക്കൂ. സന്യാസിനിയുടെ ദുഃഖാർദ്രമായ മൗനക്കണ്ണീർ കണ്ട് നായകന്റെ സ്വപ്നങ്ങൾ തകരുകയല്ല, മറിച്ച് അലിഞ്ഞു പോവുകയാണ്. ഈ ലയനം വേദന നിറഞ്ഞതാണ്. അവൾക്കുപോലും വേദനാജനകമായ ഈ ത്യാഗത്തെ തകർക്കാൻ തന്റെ പ്രണയത്തിന് കഴിയില്ല എന്ന് നായകൻ തിരിച്ചറിയുന്നു. നിന്റെ മനസ്സിന്റെ തീക്കനൽ കണ്ണിൽ വീണ് എന്റെ ഈ പൂക്കൾ കരിഞ്ഞു. ഇതാണ് ക്ലൈമാക്സ്. കാമുകന്റെ മോഹങ്ങൾ മരിക്കുന്നത് കണ്ണീരിലല്ല, മറിച്ച് അവളുടെ മനസ്സിലെ തീക്കനലിലാണ്. സന്യാസിനിയുടെ കണ്ണിലെ തീക്കനൽ അവളുടെ കഠിനമായ തീരുമാനത്തെയും തപസിന്റെ ശക്തിയെയും സൂചിപ്പിക്കുന്നു. ആ തീവ്രമായ തീരുമാനത്തിന് മുന്നിൽ പ്രണയത്തിന്റെ പൂക്കൾ കരിഞ്ഞുപോകുന്നു. ലൗകികമായ പ്രണയം ആത്മീയമായ വൈരാഗ്യത്തിന് മുന്നിൽ തോറ്റു പിന്മാറുമ്പോൾ ആ യാത്ര ചോദിക്കൽ വളരെ ദാർശനികമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ. ഇതൊരു വ്യക്തിപരമായ പരാജയമായി കവി കാണുന്നില്ല. രാത്രിക്ക് പകലിനോട് യാത്ര പറയാതിരിക്കാൻ കഴിയില്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ തന്റെ പ്രണയത്തിന് സന്യാസിനിയുടെ ആത്മീയമായ ലോകത്തോട് ചേരാൻ കഴിയില്ല എന്നത് ഒരു കോസ്മിക് നിയമം പോലെ വയലാർ അവതരിപ്പിക്കുന്നു. ഇത് കേവലമായ വിരഹത്തിനപ്പുറം അനിവാര്യമായ വേർപാടിന്റെ സൗന്ദര്യം കൂടിയാണ്. ഗാനത്തിന്റെ രണ്ടാം ഭാഗം യാത്രയുടെ വേദനയിൽ നിന്ന് അനശ്വരമായ പ്രണയത്തിന്റെ പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും, അന്നും എന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. നായകന്റെ ഭൗതികമായ സാന്നിധ്യം ഇല്ലാതായാലും ഏകാന്തമാം ഓർമ്മതൻ വീഥിയിൽ തന്റെ കാൽപ്പാടുകൾ എന്നും മായാതെ കിടക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. തന്റെ ആത്മാവ് അവളെ നിത്യമായി സ്നേഹിച്ചിരുന്നു എന്ന സത്യം അവളുടെ ഓർമ്മകളിൽ എന്നും മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇത് ലൗകികമായ പ്രണയത്തിൽ നിന്ന് ആത്മീയവും അനശ്വരവുമായ സ്നേഹത്തിലേക്ക് ഗാനത്തെ പരിവർത്തനം ചെയ്യുന്നു.

മുൻവിധിയോടെ കഥ വായിക്കുന്നത് ശരിയാണോ? അതും കഥയിൽ നിന്ന് മനുഷ്യന്റെ ഗന്ധം പരക്കുമ്പോൾ അക്ഷരങ്ങളിൽ ജീവിതം വരച്ചിട്ടിരിക്കുന്നു. ഓരോ കഥയിലും 15 കഥകളടങ്ങിയ പാതിരാ നടത്തം എന്ന സമാഹാരം വായിക്കുമ്പോൾ വ്യത്യസ്തമായ 15 ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് കടന്നുപോകുന്നത്. ഇതിലെ ആമുഖം തന്നെയും കഥാരസത്തിൽ ചാലിച്ച് തന്നിലെ കഥാകൃത്ത് ജനിച്ചതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നതാണ്. ഭൂമിയിൽ ഒരു കഥയേയുള്ളൂ, ജീവിതം. കുട്ടിക്കാലത്ത് കഥാകാരി അപ്പാപ്പന്റെ കഥ പറച്ചിലിൽ നിന്നും നേടിയ തിരിച്ചറിവാണ് ഇത്. കഥയിൽ തന്റെ വഴിയിലെ ഇരുട്ടുകളിൽ വെളിച്ചം പകർന്ന വഴിവിളക്കുകളെയെല്ലാം ഇവിടെ ഓർക്കുന്നു. പ്രേമചന്ദ്രന് ഉദ്യോഗസ്ഥയായ ജയന്തിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ആളിനെ മാത്രമേ അവൾ കെട്ടുകയുള്ളൂ എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. പ്രേമചന്ദ്രനെ നിസ്സഹായനാക്കുന്നതായിരുന്നു ആ ആഗ്രഹം. നട്ടാപാതിരയ്ക്ക് ഒറ്റയ്ക്ക് നടക്കണം, അതും ആൾത്തിരക്കുള്ള നഗരമധ്യത്തിലൂടെയല്ല, നാട്ടിൻപുറത്തെ വിജനമായ വഴികളിലൂടെ. ഒടുവിൽ പ്രേമചന്ദ്രൻ സുഹൃത്തായ പോലീസുകാരൻ സുശീലന്റെ സഹായത്തോടെ ജയന്തിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ അല്പം അകലെ മാറി അവളെ പ്രേമചന്ദ്രൻ പിന്തുടർന്നു. വഴിയിൽ ആരൊക്കെയോ ജയന്തിയെ പിന്തുടരുന്നത് അയാൾ കണ്ടു. ജയന്തിയാകട്ടെ യാതൊരു കൂസലുമില്ലാതെ പാതിരാ നടത്തം തുടർന്നു. പ്രേമചന്ദ്രൻ സുശീലിനെ ഫോൺ വിളിച്ചു. പോലീസ് ജീപ്പ് അവിടേക്കെത്തി. മങ്ങിയ വെളിച്ചത്തിൽ സുന്ദരിയായ ജയന്തിയെ കണ്ട സുശീലൻ ഇത്രയും സുന്ദരിയായ അവളെ പ്രേമചന്ദ്രൻ അർഹിക്കുന്നില്ലെന്ന് തീർച്ചപ്പെടുത്തി. പ്രേമചന്ദ്രൻ സുശീലന്റെ ചവിട്ടേറ്റു വീണു. ബലമായി വലിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതിനിടെ ജയന്തിയുടെ സാരി കുത്തഴിഞ്ഞു. അവളുടെ കരച്ചിലേക്ക് അവളെ പിന്തുടർന്നവർ പാഞ്ഞുകയറി. വിളിച്ചാൽ കൂടെ വരുമോ എന്ന് ചോദിച്ച കാമുകനോട് വിളിച്ചു നോക്ക്, തോന്നിയാൽ വരാം എന്ന് പറയുന്ന വ്യക്തമായ ജീവിതബോധമുള്ള തെരേസ എന്ന കഥാപാത്രത്തെ വെട്ടിക്കൽ ഔസേപ്പ് മകൾ തെരേസ എന്ന കഥയിൽ കാണാം. അപ്പന്റെ മന്ത്രവാദ പാരമ്പര്യം അവളുടെ ജീവിതത്തിന് തുണയാകുന്നു. ആഖ്യാനത്തിന്റെ സവിശേഷത കൊണ്ട് ശ്രദ്ധേയമായ കഥകളാണ് കളിയൊച്ച, അപ്പന്റെ സുവിശേഷം എന്നിവ. ഓരോ കഥയും ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളാണ്. എല്ലാത്തിനെയും ഒന്നിച്ചു നിർത്തുന്ന അദൃശ്യമായ ചരട് മാനവികതയുടേതാണ്. ചിന്തിക്കും തോറും മനസ്സിൽ ആഴ്ന്നിറങ്ങുന്ന അനുഭവങ്ങളായാണ് ഗ്രേസി ദുരന്തങ്ങളെ വരച്ചിടുന്നത്. ദൈവം നിശ്ചയിക്കുന്നു എന്ന കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അയാൾ അവളിലേക്ക് കുതിച്ചു. ആഴങ്ങളിൽ മുങ്ങിപ്പൊങ്ങുന്നതിനിടയിൽ മകൻ സ്വന്തം കുഞ്ചിക്ക് കയറിപ്പറ്റിയത് അയാൾ അറിഞ്ഞില്ല. അയാളുടെ തലയ്ക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് ഞാവൽപ്പഴ കണ്ണുകളുടെ തിളക്കത്തിൽ അവളുടെ ആനന്ദധാര മുറിഞ്ഞു. മൃതിപ്പെട്ടതുപോലെ അവളുടെ ഉടൽ മരവിച്ചതെന്തെന്ന് അയാൾക്ക് മനസ്സിലായില്ല. മകൻ അയാളുടെ ഉച്ചിയിലെ മുടി ഇടം കൈയിൽ ചുറ്റിപ്പിടിച്ച് കടിഞ്ഞാണാക്കി. വലം കൈയിൽ അദൃശ്യമായൊരു ചാട്ടയേന്തി അയാളെ ദയവില്ലാതെ പ്രഹരിച്ചപ്പോൾ മാത്രമാണ് അയാൾക്ക് ബോധമുണ്ടായത്. ഒരു മുരൾച്ചയോടെ അയാൾ മകനെ കുടഞ്ഞു തെറിപ്പിച്ചു. കുതിരയോട്ടം നിലച്ചുപോയതിന്റെ ഇച്ഛാഭംഗം അവന്റെ കണ്ണുകളിൽ തുറച്ചു നിന്നു. ചുവരിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവന്ന നൂലരുവി ഞൊടിനേരം സംഭ്രമിച്ചു നിന്ന് താഴേക്ക് കുതിച്ചു പായുന്നത് അയാളോ അവളോ കണ്ടില്ല. ആഖ്യാനത്തിലെ കൃത്യതയും സ്ഫുടം ചെയ്തെടുത്ത ആകർഷകമായ ഭാഷയുമാണ് ഗ്രേസിയുടെ കഥകളെ ശക്തമാക്കുന്നത്. എം ബഷീർ പറഞ്ഞതുപോലെ പ്രമേയത്തിനും ഇതിവൃത്തത്തിനും അനുസരിച്ച് ലാളിത്യത്തിലേക്കോ

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
0: പുരസ്കാര ഗീതങ്ങൾ.
2: രണ്ടായിരത്തിയൊന്നിലെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഗിരീഷ് പുത്തഞ്ചേരിക്കായിരുന്നു. രാവണപ്രഭു എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. സുരേഷ് പീറ്റേഴ്സാണ് സംഗീതം. കെ ജെ യേശുദാസ് ആരംഭിച്ച ഗാനം കേൾക്കാം.

2001 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ജി രാധാകൃഷ്ണനായിരുന്നു. അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് എസ് രമേശൻ നായർ ആയിരുന്നു. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം.

2001 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക കെ എസ് ചിത്രയുമായിരുന്നു. തീർത്ഥാടനം എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. രചനയും സംഗീതവും നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മൂളി മൂളി കാറ്റിനുണ്ടൊരു എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നിങ്ങൾ സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏത് വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാവുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവ് ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കെണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

ഭിക്ഷാടനം ഒരു കുറ്റകൃത്യമാണ്. യാചക പുനരധിവാസം സാമൂഹിക പ്രതിബദ്ധതയും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വം. ഗാലക്സിയുടെ പ്രവർത്തനം. സ്മൈൽ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസസ്. ഒപ്പം ചേരാം, ഒരു പുതു നഗരം പണിയാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
2: വയൽ പരിപാടിയിൽ ഇന്ന് കേൾക്കാം കാലാവസ്ഥാ മാറ്റവും കാർഷിക മേഖലയും പ്രതിരോധ മാർഗങ്ങൾ. കൃഷിയിടങ്ങളിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്ന് കാലാവസ്ഥയാണ്. പണ്ടത്തെ പോലെ കൃത്യമായ മഴയോ വെയിലോ ഇന്ന് നമുക്ക് ലഭിക്കുന്നില്ല. കൃഷി ചെയ്യാനുള്ള സമയക്രമം തെറ്റുന്നു. വിളവെടുപ്പിന് തൊട്ടുമുമ്പ് വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വരൾച്ചയോ ഉണ്ടാകുന്നു. കാലാവസ്ഥാ മാറ്റം നമ്മുടെ കാർഷിക മേഖലയുടെ താളം തെറ്റിച്ചിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം, കാലാവസ്ഥാ മാറ്റം കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു, പുതിയ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കർഷകർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകളുടെ പ്രാധാന്യം എന്നിവ കൃത്യമായും കർഷകർ അറിഞ്ഞിരിക്കണം. അപ്രതീക്ഷിതവും അസന്തുലിതവുമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നമ്മുടെ കാർഷിക വ്യവസ്ഥയെ പല രീതിയിൽ ബാധിക്കുന്നു. അന്തരീക്ഷത്തിലെ താപനില വർദ്ധിക്കുന്നത് ചെടികളുടെ വളർച്ചാ നിരക്ക് കുറയ്ക്കുന്നു. അപ്രതീക്ഷിത വരൾച്ച ജലസേചനത്തെ ആശ്രയിക്കുന്ന വിളകളെ പൂർണ്ണമായും നശിപ്പിക്കുന്നു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അതിശക്തമായ മഴ ലഭിക്കുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. ഇത് വയലുകളിലെ വിളകളെ നശിപ്പിക്കുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത ഒഴുകിപ്പോകാൻ കാരണമാവുകയും ചെയ്യുന്നു. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാരണം പുതിയ ഇനം കീടങ്ങളും രോഗങ്ങളും പ്രത്യക്ഷപ്പെടുന്നു. ഇവയെ ചെറുക്കാൻ കർഷകർക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നു. നെല്ലുപോലുള്ള വിളകൾക്ക് വെള്ളം ആവശ്യമുള്ള സമയത്ത് ലഭിക്കാതെ വരികയും വിളവെടുപ്പിന് മുൻപ് മഴ ലഭിക്കുകയും ചെയ്യുന്നത് വിളനാശത്തിന് കാരണമാകുന്നു. കാലാവസ്ഥാ മാറ്റം ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ കൃഷിരീതികളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ കാലാവസ്ഥാ സ്മാർട്ട് കൃഷി എന്ന് വിളിക്കാം. നമ്മുടെ തനത് നെല്ലിനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് കാലാവസ്ഥാ മാറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി കൂടുതലാണ്. വരൾച്ചയെയും വെള്ളപ്പൊക്കത്തെയും ഒരു പരിധിവരെ അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പരമ്പരാഗത ജലസേചന രീതികൾ ഉപേക്ഷിച്ച് തുള്ളിനന, സ്പ്രിംഗ്ലർ പോലുള്ള ആധുനിക രീതികൾ അവലംബിക്കുക. ഇത് വെള്ളത്തിന്റെ ഉപഭോഗം കുറയ്ക്കാനും വെള്ളമില്ലാത്ത സമയത്തും കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. വിളകളുടെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകളോ ചകിരിച്ചോറോ വൈക്കോലോ ഇട്ട് പുതയിടുന്നത് മണ്ണിലെ ഈർപ്പം വേനൽക്കാലത്ത് നഷ്ടപ്പെടാതെ നിലനിർത്താൻ സഹായിക്കും. ജൈവവളങ്ങൾ ഉപയോഗിച്ച് മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കുന്നത് മണ്ണിന് കൂടുതൽ ജലം വലിച്ചെടുക്കാനും പിടിച്ചു നിർത്താനും സഹായിക്കും. ആരോഗ്യമുള്ള മണ്ണ് വെള്ളപ്പൊക്കത്തെയും വരൾച്ചയെയും ഒരുപോലെ പ്രതിരോധിക്കും. വിളകൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് അപ്രതീക്ഷിത വിളനാശത്തിൽ നിന്ന് കർഷകന് സാമ്പത്തിക സുരക്ഷ നൽകും. ദീർഘകാല വിളകളെ ആശ്രയിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ വലിയ നഷ്ടമുണ്ടാക്കാം. അതിനാൽ വളർച്ചാകാലം കുറഞ്ഞ വിളകളിലേക്ക് മാറുന്നത് ഒരു പരിഹാരമാണ്. നെൽകൃഷി നഷ്ടം വരുത്തുന്ന സ്ഥലങ്ങളിൽ കുറഞ്ഞ കാലയളവിൽ വിളവെടുക്കാൻ കഴിയുന്ന പയർ, ചീര, ചെണ്ട, വഴുതന തുടങ്ങിയ പച്ചക്കറികൾക്ക് പ്രാധാന്യം നൽകാം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ അനുസരിച്ച് മഴ തുടങ്ങുന്നതിന് മുൻപ് വിളവെടുക്കാൻ കഴിയുന്ന രീതിയിൽ കൃഷി തുടങ്ങുന്നതിനും അവസാനിക്കുന്നതിനും ഒരു സമയക്രമം നിശ്ചയിക്കുക. ശാസ്ത്രീയമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കർഷകരെ സഹായിക്കും. മൊബൈൽ ഫോണുകളിൽ ലഭ്യമായ കാലാവസ്ഥാ ആപ്ലിക്കേഷനുകൾ, സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള SMS മുന്നറിയിപ്പുകൾ എന്നിവ കൃത്യമായി ശ്രദ്ധിക്കുക. അതിവൃഷ്ടി മുന്നറിയിപ്പ് ലഭിച്ചാൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നീർവാർച്ചാ ചാലുകൾ ഉറപ്പാക്കുക. വിളവെടുക്കാൻ പാകമായവയെ വേഗം വിളവെടുത്ത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. വരൾച്ചാ മുന്നറിയിപ്പ് ലഭിച്ചാൽ തുള്ളിതന സംവിധാനം സജ്ജമാക്കുക. പുതയിടൽ ഉറപ്പാക്കുക. ജലസംഭരണികൾ നിറയ്ക്കുക. കാലാവസ്ഥാ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രദേശത്തെയും കൃഷിക്ക് അനുയോജ്യമായ സമയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃഷിഭവനിൽ നിന്ന് തേടുക. കാലാവസ്ഥാ മാറ്റം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയെ ഭയത്തോടെയല്ല, മറിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ടും നമുക്ക് നേരിടാം. നാടനിനങ്ങളിലേക്ക് തിരിച്ചു പോവുക, വെള്ളം പാഴാക്കാതിരിക്കുക, മണ്ണിനെ ആരോഗ്യത്തോടെ നിലനിർത്തുക, മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ നമ്മുടെ കാർഷിക ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ കാലാവസ്ഥാ മാറ്റം സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അവതരണം ഷാൽമ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും

ഈ യാത്ര എനിക്കിഷ്ടം എന്ന പരിപാടിയിൽ ഇന്ന് ഔഷധ സസ്യങ്ങളുടെയും തപസ്സിന്റെയും മലമകളായ അഗസ്ത്യാർകൂടത്തെക്കുറിച്ച് കേൾക്കാം. യാത്രകൾ പലപ്പോഴും ഭൂമിയിലെ അത്ഭുത ലോകങ്ങളിലേക്കുള്ള വാതായനങ്ങളാണ്. ഇന്ന് നമ്മുടെ യാത്ര കേരളത്തിന്റെ തെക്കേ അറ്റത്തെ കിരീടത്തിലേക്ക്, സഹ്യപർവ്വതത്തിന്റെ നെറുകയിലേക്ക്, അഗസ്ത്യാർകൂടത്തിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 1868 മീറ്റർ, ഏകദേശം 6129 അടി ഉയരത്തിൽ കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും അതിർത്തി പങ്കിടുന്ന ഈ കൊടുമുടി വെറുമൊരു മലയല്ല, അതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ഒരു ജൈവ വൈവിധ്യ കലവറയാണ്, ഒരു ഇതിഹാസത്തിന്റെ വാസസ്ഥലമാണ്. ഇവിടെ മലകയറ്റം വെറുമൊരു സാഹസിക യാത്രയല്ല, അത് ആത്മാവിനെ തേടിയുള്ള ഒരു തപസ്യയാണ്. ഈ പുണ്യഭൂമിയിലേക്ക്, അഗസ്ത്യമുനിയുടെ കൂടാരത്തിലേക്ക് നമുക്ക് മനസ്സുകൊണ്ട് ഒന്നിച്ച് നടക്കാം. ഈ മലയ്ക്ക് അഗസ്ത്യാർകൂടം എന്ന പേര് ലഭിച്ചതിന് പിന്നിൽ മഹാനായ ഒരു മുനിയുടെ കഥയുണ്ട്. അഗസ്ത്യമുനി ഹൈന്ദവ പുരാണങ്ങളിലെ സപ്തർഷികളിൽ ഒരാളായ അദ്ദേഹത്തിന്റെ തപോഭൂമിയാണിത് എന്നാണ് വിശ്വാസം. തമിഴ് പാരമ്പര്യത്തിൽ അഗസ്ത്യമുനിയെ തമിഴ് ഭാഷയുടെ പിതാവായും സിദ്ധവൈദ്യത്തിന്റെ ആചാര്യനായും കണക്കാക്കുന്നു. തമിഴർ ഈ മലയെ പൊതികൈമല എന്നും അഗത്തിയമല എന്നും ആദരവോടെ വിളിക്കുന്നു. ഒരു ഐതിഹ്യം ഇങ്ങനെ പറയുന്നു, ശിവപാർവതി വിവാഹ സമയത്ത് ലോകം മുഴുവൻ കൈലാസത്തിൽ ഒരുമിച്ചപ്പോൾ ഭൂമിയുടെ തുലനാവസ്ഥ തെറ്റി. അപ്പോൾ ലോകത്തെ സന്തുലിതമാക്കാൻ പരമശിവൻ അഗസ്ത്യമുനിയോട് തെക്കേ ഇന്ത്യയിലെ ഈ മലയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ലോകത്തിന്റെ ഭാരം തന്റെ ചുമലിലേറ്റിയ മഹാത്മാവാണ് അഗസ്ത്യമുനി. അഗസ്ത്യാർകൂടത്തിന്റെ കൊടുമുടിയിൽ ഇന്നും അഗസ്ത്യമുനിയുടെ പ്രതിമ നിലകൊള്ളുന്നു. ചിരഞ്ജീവിയായ ആ യോഗീശ്വരൻ ഈ കാനനത്തിനുള്ളിൽ എവിടെയോ ഇപ്പോഴും തപസ് ചെയ്യുന്നുണ്ടാകാം എന്ന് ഇവിടത്തെ കാണി ഗോത്രവർഗക്കാർ വിശ്വസിക്കുന്നു. ഈ കാനനയാത്ര വെറും കാൽനടയായി ഒരു മല കയറുന്നതല്ല, അത് വർഷങ്ങളായി ഇവിടെ തപസ്സനുഷ്ഠിക്കുന്ന ഒരു മുനിയുടെ സാന്നിധ്യം തൊട്ടറിയുന്ന ഒരു ആത്മീയ അനുഭവമാണ്. അഗസ്ത്യമല വെറുമൊരു പാറക്കെട്ടല്ല, അത് ജീവസുറ്റ ഒരു ജൈവ റിസർവാണ്. ഈ മലനിരകൾ ഉൾപ്പെടുന്ന അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിനെ 2016 യുനെസ്കോ ലോക ജൈവമണ്ഡല സംവരണ പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇത് ഈ മണ്ണിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഇവിടം ഔഷധ സസ്യങ്ങളുടെ കലവറയാണ്. ആയിരക്കണക്കിന് അപൂർവ ഇനം സസ്യങ്ങൾ ഇവിടെയുണ്ട്. ഇവയിൽ പലതും ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത എൻഡമിക് സസ്യങ്ങളാണ്. ഇവിടെ ഒഴുകുന്ന കാട്ടരുവികളിലെ ഓരോ തുള്ളി വെള്ളത്തിലും ഈ സസ്യങ്ങളുടെ വേരുകളുടെയും ഇലകളുടെയും സത്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഉന്മേഷം അനുഭവപ്പെടുന്നത്. മൃതസഞ്ജീവനി പോലുള്ള ദിവ്യ ഔഷധങ്ങൾ പോലും ഈ വനമേഖലയിൽ എവിടെയോ മറഞ്ഞിരിപ്പുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ മലനിരകളാണ് കരമനയാർ, നെയ്യാർ, താമ്രപർണി തുടങ്ങിയ ദക്ഷിണേന്ത്യയിലെ പ്രധാന നദികളുടെയെല്ലാം ഉത്ഭവസ്ഥാനം. ഇവിടെ പെയ്യുന്ന മഴവെള്ളമാണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ജീവനാഡിയായി മാറുന്നത്. പുൽമേടുകളും ഈറ്റക്കാടുകളും നിത്യഹരിത വനങ്ങളും മാറി മാറി വരുന്ന ഈ ഭൂപ്രകൃതി ഒരു പച്ചപ്പിന്റെ കാവ്യാത്മകമായ ലോകമാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയും ഇവിടെ വിരുന്നെത്താറുണ്ട്. അഗസ്ത്യാർകൂടം യാത്ര കേരളത്തിലെ ഏറ്റവും കഠിനമായ ട്രക്കിംഗ് പാതകളിലൊന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് നിന്നാണ് പ്രധാനമായും യാത്ര ആരംഭിക്കുന്നത്. കാൽനടയായി ഏകദേശം 54 കിലോമീറ്ററോളം താണ്ടി 3 ദിവസമെടുത്താണ് ഈ ദൗത്യം പൂർത്തിയാക്കുന്നത്. യാത്രയിൽ പലപ്പോഴും ഈറ്റക്കൂട്ടങ്ങൾക്കിടയിലൂടെയുള്ള ദുർഘടമായ വഴികളും കാട്ടുപോത്തുകളും ആനകളും വിഹരിക്കുന്ന വന്യപാതകളും കടന്നുപോകേണ്ടി വരും. ആദ്യ ദിവസം 17 കിലോമീറ്റർ താണ്ടി അതിരുമലയിലെ ബേസ് ക്യാമ്പിലെത്തണം. ഈ അതിരുമല പേരുപോലെ തന്നെ കാടിന്റെ അതിരാണ്. അവിടെ രാത്രി വിശ്രമിക്കുമ്പോൾ കേൾക്കുന്ന കാടിന്റെ ശബ്ദം ഒരു വന്യമായ സംഗീതമാണ്. പിറ്റേന്ന് രാവിലെയാണ് കൊടുമുടിയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. കഠിനമായ കയറ്റങ്ങൾ, പ്രത്യേകിച്ച് മുട്ടിടിച്ചാൻ തേരിയെന്ന ഭാഗവും പൊങ്കാലപ്പാറയും, അവസാനം 80 ഡിഗ്രി വരെ ചരിഞ്ഞു നിൽക്കുന്ന പാറക്കെട്ടുകൾ, ഇവിടെയുള്ള യാത്ര സുഗമമാക്കാൻ വനം വകുപ്പ് വടങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഈ വടങ്ങളിൽ പിടിച്ച്
മനസ്സും ശരീരവും ഒരുപോലെ മുറുകെ പിടിച്ച് ഓരോ അടിയും സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആവേശം സമാനതകളില്ലാത്തതാണ്. കൊടുമുടിയിലെത്തുമ്പോൾ ചിന്തകൾക്കതീതമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. താഴെ മേഘങ്ങൾ ഒരു കടൽ പോലെ ഒഴുകി നീങ്ങുന്നു. ആകാശവും ഭൂമിയും ഒന്നായി ചേരുന്ന ആ ദൃശ്യം ഈ കഠിനമായ യാത്രയുടെ ഏറ്റവും വലിയ പ്രതിഫലമാണ്. അഗസ്ത്യാർകൂടം യാത്ര ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരനുഭവമാണ്. അത് വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകുന്നു. കൊടുമുടിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ചെറുതായി തോന്നിയേക്കാം. ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടികളായി എത്തുന്നത് കാടിന്റെ മക്കളായ കാണി ഗോത്രവർഗക്കാരാണ്. പ്രകൃതിയുടെ താളമറിഞ്ഞ് ജീവിക്കുന്ന അവരാണ് ഈ യാത്രയുടെ സുരക്ഷാ കവചം. അവരില്ലെങ്കിൽ ഈ മലകയറ്റം പൂർണ്ണമാകില്ല. അഗസ്ത്യാർകൂടം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതിയുടെ പവിത്രതയെക്കുറിച്ചാണ്. ഈ കൊടുമുടി മുനിയുടെ തപസ്സുപോലെ എന്നും സംരക്ഷിക്കപ്പെടേണ്ട ഒരു അമൂല്യ നിധിയാണ്. അതെ, ഈ യാത്ര എനിക്കിഷ്ടം. കാരണം ഈ യാത്ര എന്റെ ഉള്ളിലെ സാഹസികനെയും ഒപ്പം ശാന്തമായൊരു തീർത്ഥാടകനെയും ഒരുപോലെ ഉണർത്തി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എന്തൊക്കെയോ ചെയ്യുന്നവരുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അർത്ഥമില്ലാതെ എന്തൊക്കെയോ ചെയ്തു. ചെയ്തികൊണ്ട് തനിക്കോ കുടുംബത്തിനോ പൊതുസമൂഹത്തിനോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെ ആവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്യബോധം വേണം. എന്ത് ചെയ്യുമ്പോഴും അതെന്തിനാണെന്ന ചിന്തയുണ്ടാവണം. പൊതുജനബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ചുള്ള ഏറ്റവും അത്ഭുതകരമായൊരു സത്യം ന്യൂറോ സയന്റിസ്റ്റുകൾ അടുത്തിടെ കണ്ടെത്തിയിരിക്കുന്നു. അതിതാണ്, നിങ്ങളുടെ ചിന്തകൾ സത്യമാണോ കള്ളമാണോ എന്ന് തലച്ചോറ് കാര്യമാക്കുന്നില്ല, പകരം നിങ്ങൾ എത്രത്തോളം ഒരു ചിന്ത ആവർത്തിക്കുന്നുവോ അതിനെ അത് വിശ്വസിക്കുന്നു. മനുഷ്യന്റെ ചിന്താഗതി, സ്വഭാവം, വൈകാരിക പാറ്റേണുകൾ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ ഈ കണ്ടെത്തൽ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ ആവർത്തനത്തിന്റെ ശാസ്ത്രീയമായ ശക്തി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ സംസാരിക്കുന്ന ഓരോ ചിന്തയും തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയമാണ്. ഒരു ചിന്ത ആവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ചിന്ത ആവർത്തിക്കുമ്പോൾ ആ ചിന്തയുമായി ബന്ധിപ്പിച്ച ന്യൂറൽ പാതകൾ ശക്തിപ്പെടുന്നു. ഈ പാതകളിലൂടെയുള്ള സിഗ്നലുകൾ അതിവേഗം സഞ്ചരിക്കുന്നു. കാലക്രമേണ തലച്ചോറ് ആ ചിന്തയെ തന്റെ സ്ഥിരമായ യാഥാർത്ഥ്യമായി, അതായത് ഡിഫോൾട്ട് റിയാലിറ്റി, അംഗീകരിക്കാൻ തുടങ്ങുന്നു. ആവർത്തനം എന്നത് തലച്ചോറിനെ സംബന്ധിച്ച് തെളിവാണെന്ന് പറയാം. സ്ഥിരമായ ആവർത്തനം കാലക്രമേണ നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. നിങ്ങൾ ആവർത്തിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളായി നിങ്ങൾ മാറുന്നു എന്നതിന്റെ ശാസ്ത്രീയ വിശദീകരണമാണിത്. സ്വയം പറയുന്ന നെഗറ്റീവ് വാക്കുകൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഭാരം നൽകുന്നത് എന്ന് ഈ ശാസ്ത്രം വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന്, ഞാൻ അത്ര നല്ലവനല്ല, ഞാൻ എപ്പോഴും പരാജയപ്പെടും തുടങ്ങിയ ചിന്തകൾ യഥാർത്ഥത്തിൽ വസ്തുതാപരമായി ശരിയായിരിക്കണമെന്നില്ല. എന്നാൽ തലച്ചോറ് ഇവയെ നിർദ്ദേശങ്ങളായി കാണുന്നു. ഈ ചിന്തകൾ എത്രയധികം ആവർത്തിക്കുന്നുവോ അത്രയധികം ആഴത്തിൽ അവ നമ്മുടെ മനസ്സിൽ മുറിവുണ്ടാക്കുന്നു. ഇത് നമ്മുടെ മാനസികാവസ്ഥ, ആത്മവിശ്വാസം, തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവയെ രൂപപ്പെടുത്തുന്നു. മറുവശത്ത് ആവർത്തിച്ചുള്ള പോസിറ്റീവ് ചിന്തകൾ പുതിയ സർക്യൂട്ടുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്നു. ഇത് ആരോഗ്യകരമായ വിശ്വാസങ്ങൾ, ശക്തമായ പ്രതിരോധശേഷി, ഒപ്പം ഭൂമിയിൽ വേരൂന്നിയ ആത്മബോധം എന്നിവയെ പിന്തുണയ്ക്കുന്നു. ഈ പ്രതിഭാസത്തെ ന്യൂറോ സയന്റിസ്റ്റുകൾ വിളിക്കുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ്. നമ്മുടെ തലച്ചോറിന് അതിന്റെ ഘടനയെയും പ്രവർത്തനത്തെയും മാറ്റാനുള്ള ഈ അത്ഭുതകരമായ കഴിവാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അകത്തുനിന്നുള്ള നിങ്ങളുടെ ആന്തരിക ശബ്ദത്തിൽ നിന്ന് പോലും ഏറ്റവും കൂടുതൽ കേൾക്കുന്നതിനോട് തലച്ചോറ് പൊരുത്തപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ നിരുപദ്രവകരമല്ല, അവ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ ഘടനയെ രൂപപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ശ്രമം തുടങ്ങേണ്ടത് ഓരോ ദിവസവും നിങ്ങൾ ആവർത്തിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചിന്തകളിൽ നിന്നാണ്. പുറമേയുള്ള സാഹചര്യങ്ങൾ മാറ്റുന്നതിനേക്കാൾ പ്രധാനം ഉള്ളിലുള്ള സംഭാഷണങ്ങൾ മാറ്റുന്നതാണ്. ശാസ്ത്രം നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്: മനസ്സിനെ സംരക്ഷിക്കുക, ഉദ്ദേശത്തോടെ സംസാരിക്കുക, സ്പീക്ക് വിത്ത് ഇന്റൻഷൻ. നിങ്ങളുടെ തലച്ചോറ് വിശ്വസിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം അതിന് നൽകുക. ഓർക്കുക, നമ്മുടെ മനസ്സിന്റെ നിർമ്മാതാക്കൾ നമ്മൾ തന്നെയാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: പ്രബോധന ചിന്ത.
1: മേന്മയുടെ ഉരകല്ല്. ഒരാളിന്റെ മഹത്വം നമുക്ക് എങ്ങനെ അറിയാം? അയാൾ ചെയ്യുന്ന കർമ്മം എന്തോ അതുതന്നെയാണ് അയാളുടെ മേന്മയുടെ ഉരകല്ല്. മേന്മയുടെ മാത്രമല്ല, തിന്മയുടെ ഉരകല്ലും അതുതന്നെ. ജന്മഗുണം, അറിവ്, ആർജിത സംസ്കാരം, ഇതെല്ലാം കണക്കിലെടുത്തിട്ടായാലും ഒരു വിലയിരുത്തലിന് വിധേയമാകുമ്പോൾ ആദ്യം കണക്കിലെടുക്കേണ്ടത് പ്രവൃത്തി തന്നെയാണ്. പ്രവൃത്തി ഗുണം, പ്രവൃത്തി ദോഷം എന്നൊക്കെയുള്ള ചൊല്ലുകൾ നാട്ടുനടപ്പാണല്ലോ. ഏതു കാലത്തും ഏത് സാഹചര്യത്തിലും ദുഷ്ടർ ദുഷ്ടർ തന്നെയാണ്. ജന്മനാ മൂർഖനായ ഒരുവനെ നൂറ്റാണ്ടുകൾ കൊണ്ട് സാത്വികനാക്കാൻ സാധിക്കില്ല. ശർക്കരയുടെ കുന്നിന്മേൽ വേപ്പ് മരത്തിന്റെ വിത്ത് നടുക, ആയിരം കൊല്ലം പാൽ കൊണ്ട് നനച്ചു വളർത്തുക, എന്തു ഫലം? വേപ്പ് മധുരിക്കുമോ? ജന്മഗുണം സ്ഥായിയാണ്, അതൊരിക്കലും മറ്റൊന്നാവില്ല. മാവിൽ ചക്കയും പ്ലാവിൽ മാങ്ങയും ഉണ്ടാവുന്നില്ല. ചിലർ നല്ലവരെ പോലെ അഭിനയിക്കും, അവരെ സൂക്ഷിക്കണം. മുഖം താമരപ്പൂവ് പോലെ പ്രസന്നവും വികസിതവുമായിരിക്കും. വാക്കുകൾ ചന്ദനം പോലെ കുളിരുന്നതായിരിക്കും. എന്നാൽ മനസ്സോ അത് ആർത്തികൊണ്ട് സദാ അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നതായിരിക്കും. ഇത് മൂന്നുമത്രേ ദുഷ്ടന്മാരുടെ ലക്ഷണം. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ശത്രുക്കളെയും മിത്രങ്ങളെയും നാം മനസ്സിലാക്കി വേണം മുന്നോട്ടു പോകാൻ. അങ്ങനെ മനസ്സിലാക്കാതെയുള്ള മുന്നോട്ടു പോക്ക് നമ്മെ അബദ്ധങ്ങളിൽ കൊണ്ടു ചാടിക്കും. അത് വിജയത്തെ വളരെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് എത്തി നിൽക്കുന്നത് മെയ് 14 ഹൃദയഭൂമികയിലാണ്. 1923 മെയ് 14 ഇന്ത്യയിലെ നവതരംഗ സിനിമയുടെ സൃഷ്ടാക്കളിൽ പ്രമുഖനായ മൃണാൾ സെൻ ജന്മം കൊണ്ടിരിക്കുന്നു. 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാജ്യം ദേ നിലവിൽ വന്നിരിക്കുന്നു. 1973 മെയ് 14 അമേരിക്കയുടെ ബഹിരാകാശ പര്യവേക്ഷണ രംഗത്തെ സുപ്രധാന നേട്ടങ്ങളിലൊന്നായ സ്കൈലാബ് വിക്ഷേപിച്ചിരിക്കുന്നു.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ നെയ്യാറ്റിൻകര വാസുദേവൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടനയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ഉത്തര ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ അതോ കർപ്പൂര ഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ, ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ. ഭക്തിയുടെ നിമിഷങ്ങളായി അങ്ങനെയാവാം അവ മാറിയത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറെറ്റി വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ നേർത്ത സ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനം.

ആരോ വരച്ചിട്ട് ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങളാണ്! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സന്ധ്യചാരുത. കേൾക്കാം ഐശ്വര്യ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: എൻ്റെ പേര് രജനി, ഞാൻ നെയ്യാറ്റിങ്കരയിൽ നിന്ന് വരുന്നു. സുജാത മോഹൻ പാടിയ വരം മഞ്ഞളാടി എന്ന ഗാനമാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് അർച്ചന, ഞാൻ പുനഃപറയുന്നുവായിരുന്നു. എനിക്കിന്ന് റേഡിയോയിലൂടെ ഒപ്പത്തിലെ സിനിമ എന്ന പാട്ടാണ് റേഡിയോയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പാട്ട് എന്റെ ഫ്രണ്ട് ഉണ്ണിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എൻ്റെ പേര് ഡെന്ന. ഞാൻ പൊങ്ങണങ്കാട് ഭാഗത്തു നിന്ന് വരികയാണ്. എനിക്കിന്ന് കരുണാസായി റേഡിയോയിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വാനും ചായയും എന്ന പാട്ടാണ്, അനാർക്കലി സിനിമയിലത്തെ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
0: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ ബിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. 2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് യുക്ത. ഞാൻ തൃശ്ശൂർ കുറ്റിമുക്ക് ഭാഗത്തു നിന്ന് വരുന്നതാണ്. എനിക്കിന്ന് കരുണാസൈ റേഡിയോയിൽ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് നീ എൻ വെണ്ണില കസിൻസ് മൂവി.

എൻ്റെ പേര് ജയാ രാംദാസ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ജാലകം എന്ന സിനിമയിലെ ഒരു ദളം മാത്രം എന്നുള്ളതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, ഐ എം ശ്രീനിധി എച്ച്. ഐ എം ഫ്രം തൃശ്ശൂർ. സോ ദ സോങ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഹിയർ ഇസ് ആരോ നെഞ്ചൽ ഫ്രം ഗോദാ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. ചില ആളുകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആഴത്തിൽ വികാരങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാരെ ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞയായ ഡോക്ടർ എലെയ്ൻ ആരോൺ വിശേഷിപ്പിച്ചത് ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ എന്നാണ്. ലോക ജനസംഖ്യയുടെ 15 മുതൽ 20% വരെ ആളുകളിൽ ഈ സവിശേഷത കാണപ്പെടുന്നു. പലപ്പോഴും ഇത്തരക്കാരെ "നീ എന്തിനാണ് ഇത്രയധികം ആലോചിക്കുന്നത്?" അല്ലെങ്കിൽ "നീ അല്പം ഓവറാണ്" എന്ന് പറഞ്ഞ് മറ്റുള്ളവർ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ സത്യത്തിൽ ഇവരുടെ തലച്ചോർ വിവരങ്ങളെ വിശകലനം ചെയ്യുന്നത് അല്പം വ്യത്യസ്തമായാണ്. ഇവരുടെ നാഡീവ്യൂഹം ചുറ്റുമുള്ള ശബ്ദങ്ങൾ, ഗന്ധങ്ങൾ, ആളുകളുടെ ഭാവവ്യത്യാസങ്ങൾ എന്നിവയെ വളരെ വേഗത്തിൽ തിരിച്ചറിയുന്നു. പുറമേ ശാന്തരായി കാണപ്പെടുമ്പോഴും ഇവരുടെ മനസ്സ് മറ്റുള്ളവരുടെ സംസാരത്തിലെ ടോൺ മാറ്റങ്ങൾ, ബോഡി ലാംഗ്വേജ്, പറയാതെ ബാക്കി വെക്കുന്ന കാര്യങ്ങൾ എന്നിവയെ സജീവമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഇത്തരക്കാർ എല്ലാവരുമായും പെട്ടെന്ന് അടുക്കാത്തതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. നെഗറ്റീവ് ഊർജമുള്ള സാഹചര്യങ്ങൾ ഇവരെ വേഗത്തിൽ തളർത്തുന്നു. അതിനാൽ സ്വന്തം മാനസിക ആരോഗ്യം സംരക്ഷിക്കാൻ ഇവർ ബോധപൂർവം ചില അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നു. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ആളുകളുടെ പെരുമാറ്റ രീതികൾ ഇവർ വേഗത്തിൽ മനസ്സിലാക്കുന്നു. അതിനാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നവർക്ക് മാത്രമേ ഇവർ തങ്ങളുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് പ്രവേശനം നൽകാറുള്ളൂ. സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ റീസെറ്റ് എന്നത് ഇത്തരക്കാർക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അമിതമായ വിവരങ്ങളും വികാരങ്ങളും തലച്ചോറിൽ എത്തുമ്പോൾ ഇവർക്ക് ഒറ്റയ്ക്കിരിക്കാനോ വിശ്രമിക്കാനോ ഉള്ള സമയം ആവശ്യമാണ്. ഈ സമയത്താണ് ഇവരുടെ നാഡീവ്യൂഹം സാധാരണ നിലയിലാകുന്നത്. മറ്റുള്ളവരുടെ വേദനകൾ വേഗത്തിൽ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയും. ആഴത്തിലുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ട് കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഇവർ മികച്ചു നിൽക്കുന്നു. ആരും ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങൾ പോലും കണ്ടെത്താനുള്ള കഴിവ് ഇവരെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ ടൂ മച്ച് ആയതുകൊണ്ടല്ല, നിങ്ങൾ ലോകത്തെ കൂടുതൽ ആഴത്തിൽ കാണുന്നത് കൊണ്ടാണ് ഇത്തരം തോന്നലുകൾ ഉണ്ടാകുന്നത്. നിശബ്ദത എന്നത് ഒഴിഞ്ഞുമാറലല്ല, മറിച്ച് സ്വയം സംരക്ഷിക്കാനുള്ള ഒരു കരുതലാണ്. നിങ്ങളുടെ ഈ സവിശേഷതയെ ഒരു പോരായ്മയായി കാണുന്നതിന് പകരം അതൊരു പ്രത്യേക കഴിവായി തിരിച്ചറിയുക.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഇൻസാനിറ്റി മാസ്കിനെ കുറിച്ച് കേൾക്കാം.

0: ഇൻസാനിറ്റി മാസ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിൽ ഇപ്പോഴും തുരുമ്പ് പിടിക്കാതെ കിടക്കുന്ന ഭയപ്പെടുത്തുന്ന മുഖം മൂടിയാണ് അത്. 17-ാം നൂറ്റാണ്ട് വിജ്ഞാനോദയത്തിന്റെ പ്രകാശത്തിലേക്ക് ലോകം കണ്ണുറക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലം. അന്ന് മനുഷ്യന്റെ മനസ്സിനുള്ളിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ ഭ്രാന്തിനെ സമൂഹം കണ്ടിരുന്നത് ഒരു രോഗമായിട്ടായിരുന്നില്ല, മറിച്ച് ധാർമ്മികമായ പരാജയമായും ദൈവകോപമായും അല്ലെങ്കിൽ പിശാചിന്റെ സ്വാധീനമായുമായിരുന്നു. ഈ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഏറ്റവും ഭീകരമായ പ്രതീകങ്ങളിൽ ഒന്നായിരുന്നു ഇൻസാനിറ്റി മാസ്ക്. ഭ്രാന്തനായി കാണപ്പെടുന്ന ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമായും തുടച്ചു നീക്കിക്കൊണ്ട് അയാൾ ഒരു ഭീകര ജീവി മാത്രമാണെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ഇരുമ്പ് കവചം. ഈ മുഖം മൂടിയെക്കുറിച്ചും അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരിൽ സമൂഹം അടിച്ചേൽപ്പിച്ച കഠിനമായ സ്റ്റിഗ്മയെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. 17-ാം നൂറ്റാണ്ടിലെ യൂറോപ്പ് മാനസികാരോഗ്യ മേഖലയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ക്രൂരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയത്? ആ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 16-ാം 17-ാം നൂറ്റാണ്ടുകളോടെ യൂറോപ്യൻ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ചരിത്രകാരനായ മൈക്കിൾ ഫൂക്കോ ഇതിനെ ദി ഗ്രേറ്റ് കൺഫൈൻമെന്റ് അഥവാ മഹാതടവറ എന്ന് വിളിച്ചു. അതുവരെ ഭ്രാന്തന്മാർ സമൂഹത്തിൽ അലഞ്ഞുതിരിയുകയോ അല്ലെങ്കിൽ സന്യാസിമാരെ പോലെ പ്രത്യേക ഇടങ്ങളിൽ ആരാധിക്കപ്പെടുകയോ ചെയ്തിരുന്നു. എന്നാൽ ഈ കാലമായപ്പോൾ യുക്തിക്ക് നിരക്കാത്ത എല്ലാ കാര്യങ്ങളെയും സമൂഹം ഭയപ്പെടാൻ തുടങ്ങി. ഭിക്ഷക്കാർ, തൊഴിലില്ലാത്തവർ, ലൈംഗിക തൊഴിലാളികൾ, ദരിദ്രർ, ഭ്രാന്തന്മാർ ഇവരെല്ലാവരും കൂടി ഒറ്റയടിക്ക് പൊതുയിടങ്ങളിൽ നിന്ന് തടവറകളിലേക്കും അസൈലങ്ങളിലേക്കും ലേലപ്പുരകളിലേക്കും മാറ്റപ്പെട്ടു. ഭ്രാന്തന്മാർക്ക് വേണ്ടി ഉണ്ടായിരുന്ന സാൽപിത്രയർ പോലുള്ള സ്ഥാപനം ഈ കാലഘട്ടത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. ടിക്കറ്റ് എടുത്ത് സാധാരണക്കാർക്ക് അവിടുത്തെ രോഗികളുടെ ദയനീയ അവസ്ഥ കണ്ട് ചിരിക്കാനും അവരെ കളിയാക്കാനും അനുവാദം ഉണ്ടായിരുന്നു. രോഗികളെ മൃഗങ്ങളെപ്പോലെ കൂട്ടിൽ അടച്ചിരുന്നു. ഈ തടവറകളുടെ ലക്ഷ്യം ചികിത്സയായിരുന്നില്ല, മറിച്ച് നിയന്ത്രണവും ശുദ്ധീകരണവുമായിരുന്നു. ഭ്രാന്തന്മാരെ സമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ചുകൊണ്ട് നല്ല സമൂഹത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രഥമ ലക്ഷ്യം. രോഗികളെ ചങ്ങലയ്ക്കിടുക, തണുത്ത വെള്ളം കോരി ഒഴിക്കുക, വിശപ്പടക്കി പീഡിപ്പിക്കുക എന്നിവ സാധാരണ ചികിത്സാരീതികളായി മാറി. ഈ പീഡനങ്ങളുടെ മൂർത്തീഭാവമായിരുന്നു ഇൻസാനിറ്റി മാസ്ക്. ഇൻസാനിറ്റി മാസ്ക് എന്നത് ഭ്രാന്തന്മാരെ ശാന്തരാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരുതരം സംയമന ഉപാധി ആയിരുന്നു. ഈ മാസ്കുകൾ ആ കാലഘട്ടത്തിലെ ഭ്രാന്തന്മാരോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തെ തുറന്നുകാട്ടുന്നു. ഇത് പ്രധാനമായും കട്ടിയുള്ള തുകലോ ഇരുമ്പോ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. തലമുതൽ കഴുത്തുവരെ മൂടുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ഘടന. ഈ മാസ്കുകൾക്ക് പലപ്പോഴും മൂക്കിനും കണ്ണിനും മാത്രം ചെറിയ ദ്വാരങ്ങളുണ്ടാകും. ചില മാസ്കുകളിൽ രോഗിയെ കൂടുതൽ ഭീകരനായി കാണിക്കാൻ നീണ്ട നാക്കുകളോ വളഞ്ഞ കൊമ്പുകളോ അല്ലെങ്കിൽ വിചിത്ര രൂപങ്ങളോ കൂട്ടിച്ചേർത്തിരുന്നു. രോഗികൾ കടിക്കുകയോ തുപ്പുകയോ നിലവിളിക്കുകയോ ചെയ്യുന്നത് തടയാൻ വായഭാഗം പൂർണ്ണമായും അടച്ചിരുന്നു. സംസാരിക്കാനുള്ള കഴിവ് പൂർണ്ണമായും ഇല്ലാതാക്കി. ഈ മാസ്കുകൾ ചങ്ങലകളുമായി ബന്ധിപ്പിച്ച് രോഗികളുടെ കഴുത്തിലോ കൈകളിലോ ഉറപ്പിക്കുമായിരുന്നു. ഇത് രോഗിയുടെ ചലന സ്വാതന്ത്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കി. ഈ മാസ്ക് അണിയിച്ചതിലൂടെ രോഗിക്ക് സ്വന്തം വ്യക്തിത്വം നഷ്ടമായി. ചിരിക്കാൻ, സംസാരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടി. മാസ്ക് ധരിച്ച ഒരാളെ കണ്ട് സഹാനുഭൂതി തോന്നുകയെന്നത് സമൂഹത്തിന് അസാധ്യമായിരുന്നു. കാരണം മാസ്ക് അയാളെ ഒരു മനുഷ്യനായി കാണുന്നതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു. ഇത് കേവലം ഒരു നിയന്ത്രണ ഉപകരണം എന്നതിലുപരി പൊതുജന മധ്യത്തിലെ അപമാനത്തിന്റെ അടയാളമായിരുന്നു. മാസ്ക് ധരിച്ച രോഗികളെ ചില സമയങ്ങളിൽ തെരുവുകളിലൂടെ നടത്തിക്കൊണ്ടുപോവുകയും ജനങ്ങൾക്ക് അവരെ എറിഞ്ഞ് ആട്ടാനും കളിയാക്കാനും അനുവാദം നൽകുകയും ചെയ്തിരുന്നു. ഈ പൊതുപ്രദർശനം ഭ്രാന്തിനെക്കുറിച്ചുള്ള ഭയത്തെയും കളങ്കത്തെയും വർദ്ധിപ്പിച്ചു. ഇൻസാനിറ്റി മാസ്കിനേക്കാൾ ഭീകരമായതും ഇന്നും നമ്മെ വേട്ടയാടുന്നതുമായ ഒന്നാണ് 17-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട സ്റ്റിഗ്മ. അക്കാലത്ത് മാനസിക രോഗം ഒരു ധാർമ്മിക രോഗം അഥവാ മോറൽ ഡെഫിഷ്യൻസി ആയിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അതായത് ഒരാൾ ദൈവത്തെ ധിക്കരിക്കുകയോ പാപം ചെയ്യുകയോ ലൈംഗികമായി വഴിതെറ്റി നടക്കുകയോ ചെയ്താൽ അതിനുള്ള ശിക്ഷയാണ് ഭ്രാന്ത് എന്ന് വിശ്വസിക്കപ്പെട്ടു. വീട്ടിൽ ഒരാൾക്ക് മാനസിക രോഗം വന്നാൽ ആ കുടുംബം അത് പരമ രഹസ്യമായി സൂക്ഷിച്ചു. കാരണം അത് ആ കുടുംബത്തിന്റെ മുഴുവൻ മാനക്കേടായി കണക്കാക്കപ്പെട്ടു. ആ കുടുംബത്തിലെ മറ്റ് കുട്ടികൾക്ക് വിവാഹബന്ധം ലഭിക്കാൻ പ്രയാസമായി. ഒരു തലമുറയിൽ സംഭവിച്ച ഭ്രാന്ത് അടുത്ത തലമുറയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടും എന്ന് സമൂഹം വിശ്വസിച്ചു. മാനസിക രോഗിയുമായി ബന്ധമുള്ളവരെ പൊതുചടങ്ങുകളിൽ നിന്നും നാട്ടുകൂട്ടങ്ങളിൽ നിന്നും മാറ്റി നിർത്തി. ഇത് കളങ്കം രോഗിയോടൊപ്പം അയാളുടെ കുടുംബത്തിലേക്കും പടർന്നു കയറാൻ കാരണമായി. ഇൻസാനിറ്റി മാസ്ക് എന്നത് രോഗിയെ ശാരീരികമായി തടവിലാക്കിയില്ലെങ്കിൽ ഈ കളങ്കം രോഗിയെയും കുടുംബത്തെയും സാമൂഹികമായി തടവിലാക്കി. രോഗം ഭേദമായാൽ പോലും സമൂഹം അയാളെ ഒരു ഭ്രാന്തൻ ആയി മാത്രമേ വീക്ഷിക്കുമായിരുന്നുള്ളൂ. രോഗം ഭേദമാകാനുള്ള എല്ലാ സാധ്യതകളെയും ഈ കളങ്കം അഥവാ സ്റ്റിഗ്മ ഇല്ലാതാക്കി. രോഗികളെ അവരുടെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ അന്ധകാരത്തിലേക്ക് തള്ളിയിടുന്ന ഒരു ക്രൂരമായ സമ്പ്രദായമായിരുന്നു അത്. 17-ാം നൂറ്റാണ്ടിലെ ആ ഇരുമ്പിന്റെ മാസ്കുകൾ ഇന്ന് നിലവിലില്ല. മാനസിക രോഗങ്ങളെ നമ്മൾ ഇന്ന് തലച്ചോറിലെ രാസമാറ്റങ്ങൾ എന്ന നിലയിൽ ശാസ്ത്രീയമായി സമീപിക്കുന്നു. മനഃശാസ്ത്രജ്ഞരും സൈക്യാട്രിസ്റ്റുകളും കൌൺസിലർമാരും ഇന്ന് നമുക്കിടയിലുണ്ട്. എങ്കിലും ആ പഴയ കളങ്കത്തിന്റെ ഭൂതം ഇന്നും നമ്മെ വിട്ടുപോയിട്ടില്ല. ഇന്ന് നമ്മൾ നേരിടുന്നത് അദൃശ്യമായ ഒരു മുഖംമൂടിയാണ്. മാനസിക രോഗമുള്ള ഒരാൾ തന്റെ രോഗത്തെക്കുറിച്ച് പുറത്ത് സംസാരിക്കാൻ ഭയപ്പെടുന്നു. കാരണം സമൂഹം തന്നെ 17-ാം നൂറ്റാണ്ടിലെ പോലെ കളിയാക്കുമോ, ഒറ്റപ്പെടുത്തുമോ, ജോലിയിൽ നിന്ന് പുറത്താക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു. ഇരുമ്പിന്റെ മാസ്കിന് പകരം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് നിശബ്ദതയുടെ മാസ്കാണ്. പീഡനമുറകൾക്ക് പകരം ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഏകാന്തതയുടെ പീഡനമാണ്. ഒരു സമൂഹമെന്ന നിലയിൽ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒരു പാഠം പഠിക്കണം. ഭയം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒരാളെ ഒറ്റപ്പെടുത്തുന്ന നിമിഷം സത്യത്തിൽ നമ്മൾ വീണ്ടും 17-ാം നൂറ്റാണ്ടിലെ ആ ക്രൂരമായ തടവറകൾ നിർമ്മിക്കുകയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മറ്റ് ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ കാണുക. ചികിത്സ തേടുന്നവരെ ധൈര്യശാലികളായി പ്രോത്സാഹിപ്പിക്കുക. ഭ്രാന്ത് എന്നത് ഒരു വ്യക്തിയുടെ ധാർമ്മിക പരാജയമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരവസ്ഥയാണ് എന്ന് അംഗീകരിക്കുക. ഇരുമ്പിന്റെ മുഖംമൂടി നീക്കം ചെയ്യാൻ സാധിച്ചതുപോലെ ഈ സാമൂഹിക കളങ്കത്തിന്റെ മുഖംമൂടിയും നമുക്ക് വലിച്ചെറിയാൻ കഴിയണം. അപ്പോൾ മാത്രമേ മാനസികാരോഗ്യ രംഗത്ത് നമ്മുടെ സമൂഹം പൂർണ്ണമായും പ്രബുദ്ധരാകും എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, എന്റെ പേര് ഡോക്ടർ നയന. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലരും കേട്ടിട്ടുണ്ടാവുന്ന പക്ഷെ ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു മാനസിക ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, അല്ലെങ്കിൽ ചുരുക്കി പറയുമ്പോൾ OCD. നമ്മളിൽ പലരും പറയാറുണ്ട് എനിക്ക് അല്പം വൃത്തി കൂടുതലാണ്, വൃത്തിയോട് ഭയങ്കര OCD ആണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര വൃത്തി കൂടുതലാണ്, അവനൊരു OCD കാരനാണ്. പക്ഷെ യഥാർത്ഥ OCD ഒരു തമാശയല്ല, ഒരു ശീലമല്ല, അത് ചികിത്സിക്കേണ്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. OCD എന്നാൽ എന്താണ്? OCD എന്ന് പറയുന്ന ഈ അസുഖത്തിന് രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഒബ്സഷൻ, രണ്ട് കമ്പൽഷൻസ്. ഒബ്സഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്ത, പേടി ഉണ്ടാക്കുന്ന, വിഷമം തരുന്ന കുറച്ച് ചിന്തകളാണ്. ഉദാഹരണങ്ങൾ: എന്റെ കയ്യിൽ അണുക്കളുണ്ട്, ഞാൻ ആരെങ്കിലും രോഗിയാക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു രോഗിയാകും, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തില്ലേ, അതോ ചെയ്തോ, എനിക്ക് എന്തെങ്കിലും തെറ്റായ ചിന്ത വന്നാൽ ഞാൻ മോശം ആളാവുമോ, ദൈവത്തെ അപമാനിക്കുന്ന ചിന്തകൾ വരുന്നു, ഞാൻ പാപിയാണോ. ഈ ചിന്തകൾ സ്വമേധയാ ഉണ്ടാകുന്നതല്ല, പക്ഷെ അത് ആളെ ഭയപ്പെടുത്തും, വിഷമിപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു ഭാഗം കമ്പൽഷൻസ് ആണ്. ഈ പേടിപ്പിക്കുന്ന ചിന്തകൾ ഒഴിവാക്കാൻ ആളുകൾ ആവർത്തിച്ച് ചെയ്യുന്ന ചില പ്രവൃത്തികളെയാണ് നമ്മൾ കമ്പൽഷൻസ് എന്ന് പറയുക. ഉദാഹരണം: കൈ കഴുകുക, അതും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കൈ കഴുകുക. കാരണം നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരുന്നു, എന്റെ കയ്യിൽ അണുക്കളുണ്ടോ, എന്റെ കൈ അഴുക്കുണ്ടോ, അതിനാൽ എനിക്ക് അസുഖം വരുമോ, മറ്റുള്ളവർക്ക് അസുഖം വരുമോ. വാതിൽ, ഗ്യാസ് ലോക്കുകൾ വീണ്ടും വീണ്ടും പരിശോധിക്കുക. കാരണം ഞാനത് ഓഫാക്കിയോ, ലൈറ്റ് ഓഫാക്കിയോ, വീട് പൂട്ടിയോ എന്നുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വരുമ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പോയി ഇത് ചെക്ക് ചെയ്യുക. പ്രാർത്ഥനകൾ എണ്ണിച്ചൊല്ലുക, ചില വാക്കുകൾ മനസ്സിൽ ആവർത്തിക്കുക. ഇത് ചെയ്യുമ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടും, പക്ഷെ പിന്നെയും ഈ ചിന്തകൾ വരും. ഇതാണ് OCDയുടെ ചക്രം. ആദ്യം കുറെ ചിന്തകൾ വരുന്നു, ആ ചിന്തകൾ പോകാൻ വേണ്ടി കുറച്ച് പ്രവൃത്തികൾ ചെയ്യുന്നു. ഇനി വെറും ഒരു വൃത്തി അല്ലെങ്കിൽ വൃത്തിയോടുള്ള അധികമായ ഒരു ശ്രദ്ധ, അത് മാത്രമാണ് OCD അല്ല. വൃത്തിയുള്ള ആളുകൾ OCD ഇല്ലാതെയും വൃത്തിയാവാം. OCD ഉള്ളവർക്ക് വൃത്തിയോട് ബന്ധമില്ലാത്ത ചിന്തകളും ഉണ്ടാകാം. ഉദാഹരണത്തിന്, മറ്റുള്ളവരെ ദോഷം ചെയ്യുമെന്ന പേടി, ലൈംഗികമോ മതപരമോ ആയ അസ്വസ്ഥതകൾ, ചിന്തകൾ, എനിക്കെന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ ദോഷം ചെയ്യുമോ എന്ന പേടി എന്നിവയും കാണാം. ഈ ചിന്തകൾ വന്നതുകൊണ്ട് ആരും ഇത് ചെയ്യണം എന്നില്ല. ഇതുപോലത്തെ ചിന്തകൾ അവർക്ക് പ്രയാസം വരുത്തുന്നതായി മാറുകയാണ് സാധാരണ ചെയ്യുക. OCD ആരെ ബാധിക്കുമെന്നുള്ളതാണ് നമുക്ക് ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കുട്ടികൾക്കും മുതിർന്നവർക്കും ടീനേജേഴ്സിനും എല്ലാം OCD വരാം. പലർക്കും കൗമാരത്തിലോ യൗവനത്തിലോ ഇത് തുടങ്ങും. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ വരാവുന്ന ഒരു അസുഖം തന്നെയാണ് OCD. പലരും പറയുന്നൊരു സംഭവമുണ്ട്, മോശമായ വളർത്തൽ കൊണ്ടാവാം ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ മനസ്സ് കുറച്ച് വീക്കാണ്, ബലഹീനത കൊണ്ടുണ്ടാവുന്നതാവാം, അല്ലെങ്കിൽ മനസ്സിന് ശക്തമാക്കിയാൽ മാറാവുന്നതേയുള്ളൂ ഈ അസുഖങ്ങളൊക്കെ. അങ്ങനെയല്ല. OCD പോലത്തുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തലച്ചോറിന്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ്. തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾക്ക് വരുന്ന ചേഞ്ചുകളും, നമ്മൾ പറയുന്ന പോലത്തെ എന്താണ്, നമ്മുടെ തലച്ചോറിലും കുറച്ച് സർക്യൂട്ടുകളൊക്കെ ഉണ്ട്, ആ സർക്യൂട്ടുകളിലും വരുന്ന മാറ്റങ്ങളും കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് OCD. ഈ പറയുന്ന OCD ചികിത്സിക്കാനാകുമോ? തീർച്ചയായും OCD ചികിത്സിക്കാവുന്ന ഒരു രോഗമാണ്. പ്രധാനമായ രണ്ട് ചികിത്സകളാണ് ഉള്ളത്: ഒന്ന് മരുന്ന്, പിന്നെ തെറാപ്പി, കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന സൈക്കോതെറാപ്പി. മരുന്നുകളിൽ നമ്മൾ യൂഷ്വലി കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആന്റി ഡിപ്രസന്റ് പോലത്തെ മരുന്നുകളുണ്ട്, അത് ഫലപ്രദമാണ്. പക്ഷെ ഈ മരുന്നുകൾ നമ്മൾ എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് കഴിക്കേണ്ടത്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന മതിയായ ഡോസിലും മതിയായ കാലത്തും എടുക്കണം. അടുത്തത് സൈക്കോതെറാപ്പി. അതില് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയും അതേപോലെ തന്നെ എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി എന്ന് പറഞ്ഞ് രണ്ട് രീതിയിലെ തെറാപ്പികളാണ് ഉള്ളത്. ഇത് രണ്ടും OCD പോലത്തെ ഒരു അസുഖത്തിന് സഹായിക്കും. പേടിയുണ്ടാക്കുന്ന ചിന്തകളെ നേരിടാൻ പഠിപ്പിക്കും, കമ്പൽഷൻസ് എങ്ങനെ ഒഴിവാക്കാൻ സഹായിക്കും, പതുക്കെ പതുക്കെ സുരക്ഷിതമായ പരിശീലനത്തോടെ മരുന്നും തെറാപ്പിയും ചേർത്താൽ ഈ അസുഖത്തിൽ നിന്നും നമുക്കൊരു പുരോഗതി കാണാൻ സാധിക്കും. OCD ഉള്ളവരെ ഇതൊക്കെ നിർത്തൂ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളിതൊക്കെ നിർത്തിയേ പറ്റുള്ളൂ, ഇങ്ങനൊന്നും ആയാൽ ശരിയാവില്ല എന്ന രീതിയിൽ അവരോട് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ റിച്വൽസിൽ, അതായത് അവരുടെ കമ്പൽഷൻസിൽ നമ്മൾ പങ്കാളിയാവുകയോ ചെയ്യുന്നത് കൊണ്ട് ഒരു നല്ലൊരു റിസൾട്ട് വരില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ, പലപ്പോഴും രോഗികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ ഒരു രോഗിക്ക് ഒരു ചിന്ത വരികയാണ്, ഗ്യാസ് ലോക്ക് ചെയ്ത് ഗ്യാസ് ഓഫാണോ ഇല്ലയോ, അങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ ചിലപ്പോൾ അവര് തന്നെത്താനെ ചെക്ക് ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഈ റിച്വൽസിൽ അവരുടെ വൈഫിനെയോ മക്കളെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ ഉൾപ്പെടുത്തും, അവർക്ക് പകരം ഇവർ ചെയ്യുന്നത് പോലെ. പക്ഷേ അതും ഒരു ശരിയായ രീതിയല്ല. കുടുംബം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർ ഇതൊരു രോഗമാണെന്ന് മനസ്സിലാക്കി ചികിത്സയ്ക്ക് പ്രോത്സാഹിപ്പിക്കുകയും ക്ഷമയുടെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. ഒരു കുടുംബ പിന്തുണ OCD എന്ന ചികിത്സയിൽ വളരെ വളരെ പ്രധാനമാണ്. ഇനി നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്നവരോ നിങ്ങളുടെ വീട്ടിലോ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയക്കാർക്കോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവസത്തിൽ മണിക്കൂറുകൾ ചിന്തകളിലും ഇതുപോലത്തെ റിച്വൽസിലും അല്ലെങ്കിൽ ഇതുപോലത്തെ കമ്പൽഷൻസിലും വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ജോലിയും പഠനവും ബന്ധങ്ങളും ബാധിക്കപ്പെടുകയാണെങ്കിൽ ദയവായി സഹായം തേടുക. ഓർക്കുക, സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നത് ഒരു ഭ്രാന്തിന്റെ അടയാളമല്ല, പരാജയമല്ല, അത് ധൈര്യത്തിന്റെ അടയാളമാണ്. OCD ഉള്ളവർക്കായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ മോശമാളല്ല, ചികിത്സയിലൂടെ നല്ലൊരു ജീവിതം സാധ്യമാണ്. ഈ കുറച്ചു മിനിറ്റുകൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമുണ്ട്. നന്ദി.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. എട്ട് ആറ് 2013 എന്റെ ഡയറിയിലെ 142 പേജ്. ഇന്നിവിടെ എത്തിയ യുവാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിപ്പോഴും ശാന്തമായിട്ടില്ല. അവന്റെ പേര് വിനീത്, 24 വയസ്സ്. പക്ഷെ അവന്റെ ഉള്ളിൽ ഓരോ നിമിഷവും മാറിമറിയുന്ന ലോകങ്ങൾ എന്നെ മാത്രമല്ല അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പലതവണ പല മന്ത്രവാദികളെയും കാണിച്ച് സർവപൂജകളും മന്ത്രവാദങ്ങളും ചെയ്തിട്ടാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓരോ നേരം ഓരോ പ്രകൃതം. വീട്ടുകാർ കരുതിയത് പല ബാധകൾ അവനെ ആവാഹിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ രാവിലെ ഒരു പ്രകൃതം, ഉച്ചയ്ക്ക് വേറൊന്ന്, വൈകിട്ട് മറ്റൊന്ന്, രാത്രിയാകുമ്പോൾ തികച്ചും നോർമൽ. അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും കാണില്ലേ ഡോക്ടർ എന്നാണ് അവന്റെ അമ്മാവൻ എന്നോട് ചോദിച്ചത്. സാധാരണ സൈക്കോസിസ് രോഗികളിൽ കാണുന്ന സ്ഥിരമായ ലക്ഷണങ്ങളല്ല വിനീതിൽ കണ്ടത്. അതൊരു മായാ കാഴ്ച പോലെയായിരുന്നു. ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് അക്യൂട്ട് ആൻഡ് ട്രാൻസിയൻ പോളിമോർഫിക് സൈക്കോട്ടിക് ഡിസോർഡർ എന്നാണ്. മനഃശാസ്ത്രത്തിൽ ചില രോഗങ്ങൾ അങ്ങനെ വലിയ പേരുകളാണ്. വിനീത് പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഡോക്ടർ നോക്കിയേ, ഈ ജനലിലൂടെ വരുന്നത് വെറും കാറ്റല്ല, അത് ആയിരക്കണക്കിന് മാലാഖമാരുടെ ചിറകടിയാണ്. എനിക്ക് സംഗീതം കേൾക്കാൻ ഡോക്ടർ, സ്വർണ്ണ നിറമുള്ള സംഗീതം. വിനീതിനോട് ഞാൻ ശാന്തമാകാൻ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സംഗീതമൊന്നുമില്ലല്ലോ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് സ്വരം മാറി പേടിയോടെ അവൻ പറഞ്ഞു, സംഗീതമോ? ഏയ്, അതല്ല ഡോക്ടർ, നോക്കിയേ, നിങ്ങളുടെ പുറകിൽ ആ ഭിത്തിയിൽ രക്തം പടരുന്നുണ്ട്. അവർ വരുന്നുണ്ട് എന്നെ കൊണ്ടുപോകാൻ. ആ ജനൽ അടയ്ക്കൂ ഡോക്ടർ, അവരെന്നെ കൊല്ലും. നോക്കൂ, ഇതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഒരു നിമിഷം വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണെങ്കിൽ അടുത്ത നിമിഷം കടുത്ത ഭയത്തിലേക്കും സംശയത്തിലേക്കും അവൻ വഴുതി വീഴുന്നു. അവന്റെ ലക്ഷണങ്ങൾ ഒരു പോളിമോർഫിക് അവസ്ഥയിലാണ്. അതായത് ഒന്നിനും ഒരു സ്ഥിരതയില്ല. ഇപ്പോൾ കണ്ട ഹാലുസിനേഷൻ തൊട്ടടുത്ത നിമിഷം മാറി മറ്റൊന്നായി മാറുന്നു. ഇവർക്ക് ഡെല്യൂഷൻ ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് മാറിമറിയുന്ന സ്വഭാവമുള്ളതാണ്. കുറച്ചു കഴിഞ്ഞ് വിനീത് വളരെ സാധാരണക്കാരനെ പോലെ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വിശക്കുന്നു, ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്റെ അമ്മ എവിടെ, എനിക്ക് വീട്ടിൽ പോണം. വിനീത്, നീ കുറച്ചു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, മാലാഖമാരെക്കുറിച്ചും നിന്നെ ഉപദ്രവിക്കാൻ വരുന്നവരെക്കുറിച്ചും ചുമരിൽ രക്തം പടരുന്നതിനെക്കുറിച്ചുമൊക്കെ ഓർക്കുന്നുണ്ടോ അത്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഡോക്ടർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് പനിയാണോ ഡോക്ടർ? മനസ്സിന്റെ ഈ അവസ്ഥ വളരെ സങ്കീർണമാണ്. കൂടെയുള്ള ആളുകൾ വിശ്വസിച്ചു പോകും ഏതോ ബാധ കയറിയതാണ് എന്ന്. പക്ഷേ പോളിമോർഫിക് സൈക്കോട്ടിക് ഡിസോർഡർ ബാധിച്ചവർക്ക് ലോകം ഒരു കലങ്ങിയ കണ്ണാടി പോലെയാണ്. ലക്ഷണങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായേക്കാം, പക്ഷെ ശരിയായ ചികിത്സയും കൗൺസിലിംഗും നൽകിയില്ലെങ്കിൽ അത് വീണ്ടും മടങ്ങിവരാം. വിനീതിനെ ഞങ്ങൾ കരുണാസായിൽ അഡ്മിറ്റ് ചെയ്തു. കൃത്യമായ മരുന്നുകളും സ്നേഹത്തോടെയുള്ള പരിചരണവും അവനെ ആ മായാ കാഴ്ചകളിൽ നിന്ന് മോചിപ്പിക്കും, ഞങ്ങൾക്കുറപ്പുണ്ട്. സൈക്യാട്രിസ്റ്റ് വളരെ കാര്യമായിട്ടാണ് അവന് മരുന്നെഴുതിയിരിക്കുന്നത്. മറ്റെല്ലാവരും അവനോടൊപ്പമുണ്ട്. സൈക്കോതെറാപ്പിയും കൗൺസിലിംഗും മറ്റു കാര്യങ്ങളുമൊക്കെയായി തീർച്ചയായും വിനീത് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഞങ്ങൾക്ക്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: தன்னம் தலனம்.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ.

0: ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഹൃദയേശ്വരി എന്ന നമ്മൾ ആരും തന്നെ നിത്യജീവിതത്തിൽ കാമുകിയെയോ ഭാര്യയെയോ വിളിക്കാറില്ല. കത്തെഴുതുമ്പോഴും അങ്ങനെ പറയാറില്ല. പക്ഷേ അതൊരു ചലച്ചിത്രഗാനത്തിൻ്റെ ആദ്യ വാക്കാകുമ്പോൾ അതെത്ര മനോഹരമാകും. ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു. പി ജയചന്ദ്രൻ ആലപിച്ച മധുര സംഗീതം, പഞ്ചതന്ത്രം എന്ന ചിത്രത്തിന് വേണ്ടി ജി ദേവരാജൻ്റെ സംഗീതം. ശ്രീകുമാരൻ തമ്പിയാണ് ഈ കവിത രചിച്ചത്. കലാതിവർത്തിയായ ഗാനമധുരിമ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയം ഒരു വീണയായി പാടുന്നു എന്ന സങ്കല്പം, കവി കാമുകനാകുന്ന നിമിഷത്തിലെ ഭാവനാ സൗകുമാര്യം, കാൽപ്പനികമായ വർണ്ണനകളുടെ പീലികൾ ഹൃദയ തടങ്ങളെ തഴുകിപ്പോകുന്നു, ഹൃദയം സ്നേഹം തന്നെയാകുന്ന നേരം, ഏതു പ്രണയിതാവിനും അതങ്ങനെയാണ്. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ സംഗീതം നിർവഹിച്ച് കെ ജെ യേശുദാസ് പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിൻ്റെ ഈ വരികൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കേൾക്കുമ്പോൾ ഒരു കാമുക ഹൃദയമുള്ളവരായി പോകുന്ന പാട്ട് അത്രമേലിഷ്ടം.

പൂവച്ചൽ ഖാദറിന് ഹൃദയമൊരു വീണയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിക്ക് ഹൃദയം ഒരു ക്ഷേത്രമാണ്. ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മതൻ കൊടിയേറും ക്ഷേത്രം, ഉദയം പോലുള്ളി തൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ജി ദേവരാജൻ്റെ സംഗീതം. യേശുദാസാണ് ഗായകൻ. 1976 പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് തന്നെ ഹൃദയം ഒരു ക്ഷേത്രം എന്നായിരുന്നു. മധുവും ശ്രീവിദ്യയും രാഘവനും KPAC ലളിതയും അരങ്ങിൽ അനശ്വരമാക്കിയ ചിത്രം. അതിലേറെ അനശ്വരമായ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

ബിച്ചുത്തിരുമലയും പറയുന്നത് ഹൃദയം ദേവാലയമെന്നാണ്. പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം, മാനവഹൃദയം ദേവാലയം. തെരുവുഗീതം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, ജയവിജയയുടെ സംഗീതം, ഹൃദയത്തെ ഹൃദ്യമാക്കുന്ന ഗാനം. ആർക്കുമിഷ്ടം? എനിക്കുമിഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമയിലിത മിഴികളിലൂറും അശ്രുബിന്ദുവോ സ്വപ്നബിന്ദുവോ? ഹൃദയം ഒരു പുയകയാണെന്ന ഭാവന, അതിൽ വിടരുന്ന പ്രണയപുഷ്പം. യേശുദാസ് അങ്ങനെ പാടുമ്പോൾ ഹൃദയം പുയകയായി ഓർമ്മയിലെങ്കിലും പ്രണയം പുഷ്പമായി വിടരാതിരിക്കുന്നതെങ്ങനെ? പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ അനശ്വരമായ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം. ഇഷ്ടം ആ പാട്ട്, അത്രമേലിഷ്ടം.

ഹൃദയസഖി, പ്രേമമയി, ആത്മസഖി, അനുരാഗമയി എന്നൊക്കെ കേട്ടാൽ ഏത് കാമുകിക്കാണ് പ്രണയിക്കാതിരിക്കാനാവുന്നത്? ഹരിഹരന്റെ ഹൃദ്യമായ ആലാപനം, മറുമൊഴിയായി പടരുന്നതോ കെ എസ് ചിത്രയുടെ മധുരനാദവും, അൽഫോൺസിന്റെ ഈണത്തിനനുസൃതമായി ഷിബു ചക്രവർത്തിയുടെ വരികൾ, വെള്ളിത്തിര എന്ന ചിത്രത്തിലെ പാട്ട് ഹൃദയപൂർവ്വം കേട്ടാലോ? ഇഷ്ടമായതുകൊണ്ടാണ്, അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ്.

1989 പുറത്തിറങ്ങിയ അക്ഷരത്തെറ്റ് എന്ന ചിത്രം, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്നൊരു പാട്ട് അതിലുണ്ട്. ശ്രീകുമാരൻ തമ്പി ഹൃദയം കൊണ്ടെഴുതിയ പാട്ട്, പ്രണയാമൃതമായ ഭാഷ കൊണ്ടെഴുതിയ കവിത, ദാമ്പത്യത്തെ മഹാകാവ്യമായി കവി വർണ്ണിക്കുന്നു. അർത്ഥത്തെ അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ദാമ്പത്യം ഒരു മഹാകാവ്യം തന്നെയാണ്. കവികൽപ്പന യാഥാർത്ഥ്യത്തെ കൂടുതൽ തെളിമയുള്ളതാക്കുന്നു. ഒരു തീർത്ഥസ്പർശമായി ഓരോ വാക്കും നമ്മെ തൊടുന്നു. ശ്യാമിൻ്റെ ഈണം, കെ ജെ യേശുദാസും കെ എസ് ചിത്രയും വാക്കുകളെ ഹൃദയത്തോട് ചേർത്തു.

ഹൃദയത്തിൻ മുരളിയിൽ പ്രണയത്തിൻ ഗീതം അലിയുകയാണ് ഈ അമൃതക്കടലിൽ ഉയരും തനുവും. അത്രമേൽ ഇഷ്ടം തോന്നുന്ന പ്രണയഗീതം. യേശുദാസും പി സുശീലയും ചേർന്ന് പാടുമ്പോൾ അറിയാതെ ഉയരും തനുവും പ്രണയത്തിൻ്റെ അമൃതക്കടലിൽ അലിഞ്ഞു ചേരും. 1969 പുറത്തിറങ്ങിയ മിസ്റ്റർ കേരള എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് വിജയ കൃഷ്ണമൂർത്തി സംഗീത സംവിധാനം ചെയ്ത ഗാനം. എനിക്ക് മാത്രമാണോ ഇഷ്ടം? അല്ല, ഏവർക്കും ഇഷ്ടം. അത്രമേലിഷ്ടം.

മേജോ ജോസഫിൻ്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും ജോത്സ്നയും ചേർന്ന് പാടിയ ഗാനം നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ഹൃദയവും ഹൃദയവും പുണരുമീ നിമിഷമായി എന്ന പാട്ട്, പ്രണയത്തിൻ്റെ ചാരുതയാർന്ന വരികൾ, സ്നേഹത്തിൻ്റെ സംഗീതം ഭൂമിയെ തൊടുമ്പോൾ ഹൃദയവും ഹൃദയവും തമ്മിൽ പുണരുമോ, അങ്ങനെയാണ് കാമുക ഹൃദയങ്ങൾ പറയുന്നത്. സുഖദമായ കാൽപ്പനിക ഭാവപ്രകാശം, ഇഷ്ടം.

ഹൃദയവനിയിലെ ഗായികയോ യവനകഥയിൽ നായികയോ. കാമുക ഹൃദയത്തിന് അങ്ങനെ കാൽപ്പനികമായ അനേകം സന്ദേഹങ്ങളുണ്ടാവും. ഹൃദയവനിയിലെ ഗായികയോ എന്ന സന്ദേഹത്തിലെ കാവ്യാംശം എത്ര മനോഹരമാണെന്ന് നോക്കൂ. അങ്ങനെ ഹൃദയവനിയിലെ നായികയാവാൻ ഏത് കാമുകിയാണ് കൊതിക്കാത്തത്? കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച ഗാനം, ശ്യാമിൻ്റെ സംഗീതത്തിൽ യേശുദാസും സിന്ധുദേവിയും ചേർന്ന് പാടിയത്. ഇഷ്ടം, അത്രമേലിഷ്ടം ഈ ഗാനം.

ഹൃദയരാഗമഴ പൊഴിയും ആത്മസുഖം മനതാരിൽ വിടരുന്ന കവിതയെ ഗാനവും രാഗവും ഹൃദയത്തെ സ്പർശിക്കുന്നതാവണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? കൊട്ടേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി സബീഷ് ജോർജ് ഈണം പകർന്ന ഗാനം, ഹരിഹരനും മഞ്ജുമേനോനും ചേർന്നാലപിച്ച ഈ പാട്ട് കാവ്യാത്മകമാണ്, കമനീയമാണ്, കാതോർത്ത് കേൾക്കാൻ ഇമ്പമുള്ളതാണ്. ഇഷ്ടം, അത്രമേലിഷ്ടം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. വലിച്ചെറിയലല്ല വേണ്ടത്, തിരിച്ചറിയലാണ് വേണ്ടത്. ശുചിത്വത്തെ സംബന്ധിച്ച് അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നല്ലൊരു ബോധവൽക്കരണ സന്ദേശമായി തോന്നി. ശരിയാണ്, തിരിച്ചറിവുണ്ടെങ്കിൽ വലിച്ചെറിയില്ല തന്നെ. എന്തുമേതും വലിച്ചെറിയുന്നതിൽ നിന്നും നമ്മൾ എന്തുമാത്രം മാറിയിരിക്കുന്നു. മുമ്പ് ബസ്സിൽ നിന്ന്, ട്രെയിനിൽ നിന്ന് എന്തും പുറത്തേക്ക് വലിച്ചെറിയാനുള്ള പ്രവണതയുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് കുറഞ്ഞു. പ്രത്യേകിച്ച് പുതിയ തലമുറ, അവർ കൃത്യമായും വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ്. അതുപോലെ എല്ലാവർക്കും ഈ തിരിച്ചറിവുണ്ടായാൽ ഈ ഹരിത കേരളം എത്രമേൽ മനോജ്ഞമാവുമെന്ന് ആലോചിച്ചു നോക്കൂ. എങ്ങും ഒരു തുണ്ട് കടലാസ് പോലും ആരും അലസമായി വലിച്ചെറിയുന്നില്ല. അങ്ങനെ ആവണമെങ്കിൽ അത്രയേറെ തിരിച്ചറിവ് ആവശ്യമായിരിക്കുന്നു. അതിനത്രയേറെ ബോധവൽക്കരണ പരിപാടികളും ആവശ്യമായിരിക്കുന്നു. അതാര് ചെയ്യും എന്ന് ചോദിച്ചാൽ തിരിച്ചറിവുള്ള ആർക്കും ചെയ്യാം എന്നാണ് ഉത്തരം. അതാരാ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എന്ന് തന്നെയാണ് അല്ലേ? നമ്മളെല്ലാവരും തിരിച്ചറിവുള്ളവർ തന്നെയാണ് അല്ലേ?

ഫേൺഹിൽ എന്നത് ഗുരു നിത്യചൈതന്യതയുടെ ആശ്രമമാണ്. രാവിലെ ഒരു ദിനം കണ്ടത് ഗുരു റോഡ് വൃത്തിയാക്കുന്ന കാഴ്ചയാണ്. ബേബിസാറ് പറഞ്ഞ അറിവാണ്, വൃത്തിയാക്കുക എന്ന് വെച്ചാൽ നടക്കാനിറങ്ങുമ്പോൾ കണ്ട ചപ്പുചവറുകളെല്ലാം ഗുരു പെറുക്കിയെടുക്കും. മാലിന്യ സംസ്കരണം എന്നത് ഒരു സംസ്കാരമാണ്, വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. കുട്ടിക്കാലം മുതലേ അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. അതെന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തില്ല എന്ന് വെച്ചാൽ, വാസ്തവത്തിൽ വേസ്റ്റ് ബിന്നുകൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പരിചിതമായിരുന്നില്ല എന്നതാണ്. നഗരത്തിലെ ചില വലിയ കടകളിലൊക്കെയായിരുന്നു അന്ന് വേസ്റ്റ് ബിന്നുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു മുട്ടായി കവർ എവിടെ കൊണ്ടിടും എന്നതൊരു വലിയ പ്രശ്നമായിരുന്നു നമ്മുടെ നാടുകളിൽ. വഴിയിൽ കളയുക എന്നത് തന്നെ, അല്ലാതെ വേറെ വഴിയില്ല. എല്ലാം കണ്ട ഇടങ്ങളിൽ വലിച്ചെറിഞ്ഞു തുടങ്ങിയത് അങ്ങനെയാണ്. ആ ശീലം ഇപ്പോഴും രക്തത്തിൽ കടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്നും ഗ്രാമങ്ങളിൽ റോഡരികുകളിലൊന്നും വേസ്റ്റ് ബിന്നുകൾ പതിവല്ല. അത് വരണം, എന്നാലേ വലിച്ചെറിയൽ എന്നത് മാറ്റിയെടുക്കാൻ കഴിയൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാടുകളിൽ വരാനുണ്ട്.

റോഡരികുകളിൽ ചെറിയ ഉദ്യാനങ്ങളായാലും ആർട്ട് ഏരിയകളായാലും അത് വരണം. റോഡരികുകൾ അങ്ങനെ മാറണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും വലിച്ചെറിയാൻ പെട്ടെന്ന് തോന്നില്ല. ഞങ്ങളൊരിക്കൽ കല്ലുപാലം കരുണാസായി റോഡ് അങ്ങനെ മനോഹരമാക്കാൻ ഒരു പദ്ധതിയിട്ടു. പഞ്ചായത്ത് അനുമതി നൽകി. നന്നായി ചെയ്തു തുടങ്ങി. കുറേ ചെടികൾ ആരൊക്കെയോ പിഴുതു കളഞ്ഞു. കുറേയേറെ ഇപ്പോഴും നിൽക്കുന്നു. ഇപ്പോഴും ആ പ്രവൃത്തി തുടരുക തന്നെയാണ്. റോഡരികുകൾ കാടുകളായി തന്നെ കിടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. ഒന്നോർത്തു നോക്കൂ, നമ്മൾ നടക്കുന്ന വഴിക്ക് ഇരുവശവും മനോഹരമായ പൂക്കൾ, ശില്പങ്ങൾ, എന്തു ഭംഗിയായിരിക്കും കാണാനെന്ന് ഒന്നോർത്തു നോക്കൂ. വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള പാതയോരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ സീനറികളായി നമ്മൾ ചുവരുകളിൽ തൂക്കും. അതിനെ നമുക്ക് കഴിയും. അല്ലാതെ സ്വന്തം തെരുവോരങ്ങൾ മനോഹരമാവുന്നത് കാണാൻ എന്തോ ബുദ്ധിമുട്ടുള്ള മാനസികാവസ്ഥയുള്ളവരെക്കുറിച്ച് എന്തു പറയാനാണ്? അത് മാറും അല്ലേ? മാറി വരും. അല്ലാതെന്തു ചെയ്യാൻ?

തെരുവോരങ്ങളെ ഉദ്യാനങ്ങളാക്കുന്നതോടൊപ്പം ചെറിയ ശില്പങ്ങളും ചിത്രങ്ങളും കൊണ്ട് അവയെ കൂടുതൽ കമനീയമാക്കാം. വളരെ ചെറിയ സ്ഥലം മതി. അങ്ങനെ ചെയ്യുമ്പോൾ അത് പുതിയ തലമുറയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഥികൾ കൂടിയാകും. ഉദാഹരണത്തിന്, ഒരരികിൽ കുറച്ച് സ്ഥലത്ത് പച്ച പുല്ല് വെച്ച് പിടിപ്പിക്കുന്നു. അതിൽ പൊക്കത്തിൽ ഒരു ശില, അതിൽ കുറച്ച് വരികൾ. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി. പിന്നെ രമണനെക്കുറിച്ചും ചങ്ങമ്പുഴയെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഏറ്റവും താഴെയായി മാനസം കല്ലുകൊണ്ടല്ലാത്തതായുള്ള മാനവരാരാനുമുണ്ടെന്നിരിക്കുകിൽ ഈ കല്ലറതൻ ചവിട്ടുപടിക്കൽ ഒരല്പനേരം ഇരുന്നു കരഞ്ഞേച്ചു പോകണേ. ആ സൗഹൃദാശ്രുക്കൾ കണ്ടുകൊണ്ടെങ്കിലും ആശ്വസിക്കട്ടെ ഒന്നീ പ്രേമഗായകൻ. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ വഴിയരികിലും ചെയ്യാം, എഴുതിവെക്കാം അല്ലേ? അത്രയും മനോഹരമായി ഓരോ വഴിയരികം ചെയ്യാനായാൽ അവിടേക്ക് ഒരു മാലിന്യവും വലിച്ചെറിയാൻ ആരും തയ്യാറാവില്ല തന്നെ.

നിങ്ങൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ കാർപ്പൻ്ററോ ആര് തന്നെയോ ആയിക്കൊള്ളട്ടെ, ജീവിതകാലം മുഴുവനും ഒരു പരിസ്ഥിതി പ്രവർത്തകനും ലഹരിവിരുദ്ധ പ്രവർത്തകനുമായിരിക്കണം. ഒപ്പം ശുചിത്വ മിഷൻ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയും വേണം. ശുചിത്വ മിഷൻ എന്നത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിട്ട് മാത്രം കാണരുത്. ഓരോ പൗരന്റെയും ജീവിതത്തിലെ പ്രധാന മിഷനുകളിൽ ഒന്നായി ശുചിത്വത്തെ കാണണം. അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ നാട് എത്രമാത്രം സുന്ദരമായേനെ അല്ലേ. അതുകൊണ്ട് അത്തരത്തിൽ ഒരു സംസ്കാരം വികസിപ്പിച്ചെടുക്കുന്നതിന് അനിവാര്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നാടെങ്ങും നടക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു പൗരബോധമാണ് ശുചിത്വ മിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം.

ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പക്ഷെ ശരിക്കും കാര്യമായ അവബോധം നമ്മൾ നടത്തിയാൽ ലോകത്തിന് തന്നെ മാതൃകയായി മാറാൻ നമുക്കാകും. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ പിന്തുണ നൽകാൻ നമുക്ക് കഴിയണം. അവർ ചെയ്യുന്നതൊരു വലിയ സേവനമാണെന്ന് ഇനിയും തിരിച്ചറിയാത്തവർ ഏറെയുണ്ട്. അവർ മാലിന്യം സ്വീകരിക്കാനെത്തുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട് ഇപ്പോഴും. നമ്മുടെ വീട്ടിലെ മാലിന്യം അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പണം കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് ശരിക്കും കാര്യങ്ങൾ അറിയാഞ്ഞിട്ടാണ്, മനസ്സിലാക്കാഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാനാവുന്നത് ഹരിത കർമ്മസേനയ്ക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുക എന്നത് തന്നെയാണ്. ഓർക്കുക, ഹരിത കർമ്മസേന ഒരു വലിയ സൈന്യമാണ്, സേവന സൈന്യം.

മാലിന്യമുക്ത കേരളം എന്നത് ഒരു മുദ്രാവാക്യമായി മാത്രം കാണരുത്. മഹത്തായ ഒരു കർമ്മ പദ്ധതിയാണത്. അതിൽ അണിചേരുക എന്നതിനേക്കാൾ വലിയ അഭിമാനം വേറെയില്ല. ഒന്നും ഒരിടത്തേക്കും വലിച്ചെറിയില്ല എന്ന് സ്വയം തീരുമാനിച്ചാൽ തീരാവുന്ന കാര്യമേയുള്ളൂ. അതാരും അടിച്ചേൽപ്പിച്ച് ചെയ്യേണ്ടതായ കാര്യമല്ല. സ്വയം അവബോധത്തെക്കാൾ വലിയ ബോധവൽക്കരണം വേറെയില്ല എന്ന് കേട്ടിട്ടില്ലേ? സ്വയം പരിശീലിച്ചു തുടങ്ങിയാൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ശീലമായി മാറുക തന്നെ ചെയ്യും. വീട്, ചുറ്റുപാട് എന്നിവ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് നന്നായിട്ടറിയാം. ആ അറിവിനെ ഒന്ന് പുറത്തേക്ക്, റോഡിലേക്ക്, കവലകളിലേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതിയാകും. കാര്യം വ്യക്തമാണ്, കാര്യം ശുദ്ധവുമാകും.

ശുചിത്വം വാക്കുകളിൽ മാത്രമാവരുത്. കുനിഞ്ഞൊരു കുപ്പ എടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അതിനും വയ്യെങ്കിൽ വലിച്ചെറിയാതിരുന്നാൽ മതി. ചില ഉത്സവങ്ങളോ ഘോഷയാത്രകളോ കണ്ടിട്ടില്ലേ? അത് കഴിഞ്ഞ് റോഡ് നിറയെ ഗ്ലാസുകൾ, പൂക്കൾ, ചവറുകൾ, അങ്ങനെ എന്തൊക്കെ. അത്തരത്തിൽ ഉത്സവം

നടത്തിയിട്ട് എന്ത് കാര്യമാണ്? റോഡ് തടഞ്ഞുള്ള സമരങ്ങളെപ്പോലെ, റോഡ് തടഞ്ഞുള്ള പ്രകടനങ്ങളെപ്പോലെ മ്ലേച്ഛമാണ് റോഡുകൾ മലിനമാക്കുന്ന ഉത്സവങ്ങളും ഘോഷയാത്രകളും. ശുചിത്വം എന്നത് ഞങ്ങൾക്കുള്ളതല്ല, നിങ്ങൾ പാലിക്കേണ്ടതാണെന്ന മനോഭാവമാണ് പലർക്കുമുള്ളത്. എനിക്കെന്തുമാവാം, എവിടെയും തുപ്പാം, എവിടെയും ചവറുകൊണ്ടിടാം, മറ്റാരും ചെയ്യരുത് എന്ന് കരുതുന്നത് എന്തു കഷ്ടമാണ്. നിങ്ങൾ ഘോഷയാത്ര നടത്തുകയോ ഉത്സവങ്ങൾ നടത്തുകയോ ചെയ്യൂ, പക്ഷേ അത് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അത് വൃത്തിയാക്കേണ്ട ചുമതല കൂടി നിങ്ങൾക്കുള്ളതാണ് എന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ, ഒരാളുടെ വ്യക്തിത്വത്തെ അയാൾക്ക് തന്നെ വിലയിരുത്താനാവുന്ന ഒരു കാര്യമാണ് അയാൾ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എന്നതിലൂടെ. മാലിന്യം റോഡ് സൈഡിലേക്ക് വലിച്ചെറിയുന്ന ആളാണെങ്കിൽ, റോഡിൽ തുപ്പുന്ന ആളാണെങ്കിൽ, സത്യമായിട്ടും പറയട്ടെ, ഒന്നും തോന്നരുത്, വ്യക്തിത്വ വൈകല്യമുള്ള ആളാണ് നിങ്ങൾ.

ഒരു കവല കണ്ടാലറിയാം അവിടുത്തെ ആളുകളുടെ സംസ്കാരം എന്തെന്ന്, ഒരു തെരുവോരം കണ്ടാലറിയാം അവിടുത്തെ ആളുകളുടെ വൃത്തി എന്തെന്ന്. ഞങ്ങൾ പണ്ട് ഒരു ചെറിയ കവലയിൽ വേസ്റ്റ് നിക്ഷേപിക്കാൻ ഒരു വലിയ വേസ്റ്റ് ബിൻ വെച്ചു. അതിന്റെ ചുമതല ഹരിത കർമ്മസേന സ്വയം ഏറ്റെടുത്തു. പക്ഷെ നാട്ടിൽ ഒന്ന് രണ്ടു പേർക്കത് വലിയ ബുദ്ധിമുട്ടായി. അവരതെടുത്ത് തോട്ടിലിട്ടു. ഇത് പറയുന്നത് ഒരു ക്ലബിലെ അംഗങ്ങളാണ് ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. അവരുടെ വിഷമങ്ങളാണ് അവർ പങ്കുവച്ചത്. അവര് തന്നെ പറയുന്നു, ആരോട് ചോദിക്കാൻ, ചോദിച്ചിട്ട് എന്താവാൻ. പല നല്ല കാര്യങ്ങളും ചെയ്യുന്നവരുടെ നെടുവീർപ്പുകൾ അവസാനിക്കുന്നത് ഇങ്ങനെ കൈമലർത്തിക്കൊണ്ടാണ്, എന്ത് ചെയ്യാൻ എന്ന്. ദുഃഖകരമായ കാര്യങ്ങളാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരാവശ്യവുമില്ലാതെ നശിപ്പിക്കുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്തായിരിക്കും? ഒരുതരം മാനസിക വൈകല്യം, വേറൊന്നുമല്ല.